ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 28 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1907 സെപ്റ്റംബർ 28 ഇന്ത്യയുടെ വിപ്ലവ പ്രസ്ഥാന ചരിത്രത്തിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന ധീരനായ യുവ രക്തസാക്ഷി ഭഗത് സിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1864 സെപ്റ്റംബർ 28 ഒന്നാം ഇന്റർനാഷണൽ നിലവിൽ വന്നിരിക്കുന്നു. 1929 സെപ്റ്റംബർ 28 ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ ചക്രവർത്തിനിയായി 7 പതിറ്റാണ്ടിലേറെ തിളങ്ങി നിന്ന ലതാ മങ്കേഷ്കർ 1929 സെപ്റ്റംബർ 28 ദീനാനാഥ് മങ്കേഷ്കറുടെയും സുധാമതിയുടെയും മൂത്തപുത്രിയായി ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജന്മം കൊണ്ടിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും സംശയങ്ങളും. ശ്വാസം നിലയ്ക്കുന്നതോടെ തീരുന്നതാണോ ഈ ജീവിതം? അതോ ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? സ്വർഗവും നരകവുമുണ്ടോ? പുനർജന്മം സത്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മനുഷ്യൻ നൂറ്റാണ്ടുകളായി തത്വചിന്തകളിലൂടെയും ആത്മീയതയിലൂടെയും വിശ്വാസങ്ങളിലൂടെയും അലഞ്ഞുതിരിയുകയാണ്. അദൃശ്യവും ആരും കണ്ടിട്ടില്ലാത്തതുമായ ഒരു മരണാനന്തര ലോകത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതിലും അത് അന്വേഷിച്ചു നടക്കുന്നതിലും എത്രയോ മടങ്ങ് അർത്ഥവത്താണ് മരിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിച്ചു എന്ന് സ്വയം ചോദിക്കുന്നതും ആ ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നതും. പരലോകത്തെക്കുറിച്ചുള്ള അജ്ഞാത സമസ്യകളേക്കാൾ പ്രധാനം കൺമുന്നിലുള്ള ഈ നിമിഷത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ്. മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും അപൂർവവും വിലപ്പെട്ടതുമായ സമ്മാനമാണ് ഇപ്പോൾ എന്ന വർത്തമാനകാലം. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ കഴിഞ്ഞുപോയ ഓർമ്മകളുടെ വിങ്ങലുകളിലോ അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആധികളിലോ ആണ് ജീവിക്കുന്നത്. ഇതിന്റെ അടുത്ത തലമാണ് മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചുള്ള വേവലാതികൾ. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും ഉറപ്പില്ലാത്ത നാളുകളെക്കുറിച്ചും ആകുലപ്പെട്ട് സ്വന്തം വർത്തമാനകാലത്തെ കലുഷിതമാക്കുന്നത് അറിവില്ലായ്മയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ എന്നത് നിഗൂഢമായി നിൽക്കുന്ന ഒരു നിഗമനമാണ്. എന്നാൽ മരണത്തിനു മുമ്പ് നമുക്കൊരു ജീവിതമുണ്ട് എന്നത് തർക്കമില്ലാത്ത സത്യാവസ്ഥയാണ്. ആ ഉറപ്പുള്ള ജീവിതത്തെ ആഴത്തിലും അർത്ഥവത്തായും അനുഭവിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും പ്രാഥമികമായ കടമ. ജീവിതത്തിന് സഫലത അളക്കേണ്ടത് അത് എത്ര കാലം നീണ്ടുനിന്നു എന്നതിലല്ല, മറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് അത് എത്രത്തോളം ആഴമുള്ളതായിരുന്നു എന്നതിലാണ്. പ്രകൃതിയോടും ചുറ്റുമുള്ള മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും എപ്രകാരമാണ് നാം ഇടപഴകിയത് എന്നാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ഉള്ളിൽ സ്നേഹവും കരുണയും സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക, സഹജീവികളുടെ സങ്കടങ്ങളിൽ തണലാവുക, അവനവന്റെ കഴിവുകളെയും സർഗാത്മകതയും സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുക, ഇവയെല്ലാമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനാക്കുന്നത്. വെറുപ്പും വിദ്വേഷവും അസൂയയും ഒക്കെ മനസ്സിൽ നിറച്ച് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഒരായുസ് മുഴുവൻ ജീവിച്ചു തീർത്തതിനു ശേഷം മരണാനന്തര പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. എന്നാൽ മരണത്തെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കാനുള്ള ഒരേയൊരു വഴി ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളെ പൂർണമായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. താൻ ജീവിച്ച ജീവിതത്തിൽ പൂർണ്ണ തൃപ്തിയുള്ള ഒരാൾക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരില്ല. താൻ ആരോടും അനീതി ചെയ്തിട്ടില്ലെന്നും കഴിയുന്നത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെന്നും ഈ

ഭൂമിയിലെ തന്റെ ജീവിതം അർത്ഥപൂർണമായിരുന്നുവെന്നും ഉറപ്പുള്ള വ്യക്തി പ്രകൃതിയുടെ സ്വാഭാവികമായ ആ വിളിയെ ശാന്തമായി സ്വീകരിക്കും. മറിച്ച് ജീവിക്കേണ്ട സമയത്ത് ജീവിക്കാതെ വർത്തമാനകാലത്തെ വീഴ്ചകളിൽ നെടുവീർപ്പെട്ട് ധർമ്മനിഷ്ഠയില്ലാതെ ജീവിച്ചവർ മാത്രമാണ് മരണത്തിന് ശേഷമുള്ള ശിക്ഷകളെ ഭയപ്പെടുന്നതും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നതും. അറിവും ബോധവും വളരുന്നതിനനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ടത് തന്റെ അസ്തിത്വത്തിന്റെ മൂല്യത്തെക്കുറിച്ചാണ്. തത്വചിന്തകനായ ആൽബർട്ട് കാമ്യു അതുപോലുള്ള പ്രതിഭകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവിതത്തിന് സ്വയമേവ ഒരർത്ഥമില്ലാതിരിക്കാം. എന്നാൽ അതിനർത്ഥം നൽകേണ്ടത് നാം തന്നെയാണ്. ശാസ്ത്രവും കലയും സാഹിത്യവും തത്വചിന്തയുമെല്ലാം മനുഷ്യൻ നിർമ്മിച്ചെടുത്തത് ഈ ഭൗതിക ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സുന്ദരമാക്കാനുമാണ്. അറിവുകളെ തിരയുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പ്രകൃതിയുടെ അത്ഭുതങ്ങളെ കൺകുളിർക്കെ കാണുന്നതും ചിന്തകളെ വികസിപ്പിക്കുന്നതുമെല്ലാം ജീവിച്ചിരിക്കുന്നതിന്റെ വലിയ ആനന്ദങ്ങളാണ്. ഈ ആനന്ദങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൺമുന്നിൽ കാണാത്ത ഒരു ലോകത്തെ സ്വപ്നം കണ്ട് ഈ നിമിഷങ്ങളെ പാഴാക്കി കളയുന്നത് സ്വന്തം ജീവിതത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. വിശ്വാസങ്ങളും ആത്മീയതയുമെല്ലാം മനുഷ്യന് ആശ്വാസവും വഴികാട്ടലും നൽകാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. എന്നാൽ അവ പോലും മനുഷ്യനെ പഠിപ്പിക്കേണ്ടത് സൽപ്രവൃത്തികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എല്ലാ വലിയ ദർശനങ്ങളും ഊന്നി പറയുന്നത് ഇവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുക, കുട്ടികളെ ചേർത്ത് പിടിക്കുക, വിശക്കുന്നവൻ ആഹാരം നൽകുക, സത്യസന്ധത പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഏതൊരു നല്ല ജീവിതത്തിന്റെയും മാനദണ്ഡം. ഈ സൽഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും സ്വയം വിലയിരുത്തുന്നതാണ് യഥാർത്ഥ ആത്മപരിശോധന. മരിച്ചതിനു ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളെക്കാൾ പ്രധാനം എന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിക്ക് എന്തെങ്കിലും നന്മയുണ്ടായോ എന്ന ചോദ്യമാണ്. മരണമെന്നത് ഒരവസാനമാണ്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയെങ്കിൽ നമുക്കുറപ്പുള്ള ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് നമ്മുടെ വിലാസം നിർണയിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ നമ്മെ ഓർക്കുന്നത് നമ്മൾ സൂക്ഷിച്ച മരണാനന്തര വിശ്വാസങ്ങളുടെ പേരിലല്ല, മറിച്ച് നമ്മൾ അവർക്ക് നൽകിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മ നിറഞ്ഞ അനുഭവങ്ങളുടെയും പേരിലാണ്. ഒരു നല്ല വാക്കുകൊണ്ട് മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം ആത്മാവിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ആ ജീവിതം സഫലമായി കഴിഞ്ഞു. അതുകൊണ്ട് നിഗൂഢവും അജ്ഞാതവുമായ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ആയുസ് പാഴാക്കാതെ നമുക്ക് മുന്നിൽ തുറന്നുവച്ചിരിക്കുന്ന ഈ മനോഹരമായ ലോകത്തിലേക്ക് കണ്ണു തുറക്കാം. പൂക്കളുടെ സുഗന്ധവും മഴയുടെ സംഗീതവും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയും പുസ്തകങ്ങളുടെ അറിവും സഹജീവികളുടെ സ്നേഹവും അനുഭവിക്കാം. മരിക്കുന്നതിനു മുമ്പ് ഞാൻ നന്നായി ജീവിച്ചുവോ, എന്റെ ജീവിതം മറ്റുള്ളവർക്കും എനിക്കും സന്തോഷവും അർത്ഥവും നൽകിയ ഒന്നായിരുന്നുവോ എന്ന് നിരന്തരം പരിശോധിക്കാം. അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതത്തിന് മരണത്തെപ്പോലും പുഞ്ചിരിയോട് നേരിടാനുള്ള കരുത്തുണ്ടാകും. അതുതന്നെയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഫല്യവും.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മുടെ ഈ ലോകം എത്ര മനോഹരമാണ്! പൂക്കളും പുഴകളും പ്രകാശവും മനുഷ്യരും എല്ലാം ചേർന്ന ഒരു വിസ്മയം. എന്നാൽ ഒരേ ലോകത്തിൽ ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ചിലർക്ക് ചുറ്റുമുള്ളതെല്ലാം മനോഹരമായി തോന്നുന്നത്, മറ്റു ചിലർക്ക് എല്ലാം ഇരുണ്ടും പ്രശ്നഭരിതമായും തോന്നുന്നത്? ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മുടെ മനസ്സ് എന്ന ജാലകത്തിലൂടെയാണ്. നമ്മുടെ മനസ്സ് ഒരു ജാലകമാണ്. ആ ജാലകത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കാണേണ്ടത്. നിങ്ങൾ ഒരു മുറിയിലിരിക്കുന്നു. മുറിക്ക് പുറത്ത് മഴ പെയ്യുന്നു. ജാലകം വൃത്തിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മഴത്തുള്ളികളുടെ ഭംഗിയും തെളിഞ്ഞ കാഴ്ചയും കാണാം. എന്നാൽ ജാലകത്തിൽ അഴുക്കും പൊടിയും കറകളുമുണ്ടെങ്കിൽ പുറത്തെ മനോഹരമായ മഴ പോലും നിങ്ങൾ കാണുക ആ പൊടിയിലൂടെയും കറയിലൂടെയുമാണ്. മഴത്തുള്ളികൾക്ക് ഭംഗിയുണ്ടായിട്ടും നിങ്ങളുടെ അനുഭവം കറകൾ നിറഞ്ഞതായിരിക്കും. നമ്മുടെ മനസ്സും അതുപോലെയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, മുൻധാരണകൾ, പഴയ അനുഭവങ്ങളിലെ വേദനകൾ, ഭയങ്ങൾ എന്നിവയെല്ലാം ഈ ജാലകത്തിലെ അഴുക്കുകളാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകളെ കേൾക്കുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ മനസ്സിലെ ആ അഴുക്കുകൾ ആ വാക്കുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. മനസ്സെന്ന ഈ ജാലകത്തിൽ കറ പുരളുന്നത് നമ്മൾ പോലും അറിയാതെയാണ്. പരാജയങ്ങളിലെ ദുഃഖം, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, പഴയ ബന്ധങ്ങളിലെ വിശ്വാസവഞ്ചന, നിരന്തരമായ താരതമ്യപ്പെടുത്തലുകൾ, നമ്മുടെ മനസ്സിലെ ഈ ജാലകം വൃത്തിയാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ജാലകം വൃത്തിയാകുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ലോകത്തെ അതെന്താണോ അതുപോലെ കാണുന്നു. പ്രശ്നങ്ങളെ അവയുടെ യഥാർത്ഥ വലിപ്പത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നു. അതോടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ കുറയുന്നു. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നു. മറ്റൊരാളെ അവരുടെ മുൻകാല പ്രവൃത്തികളോ നിങ്ങളുടെ മുൻധാരണകളോ വച്ച് അളക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതും സത്യസന്ധവുമാകുന്നു. അഴുക്കുള്ള ജാലകത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും അവസരങ്ങളെ കാണുന്നത് ഭീഷണിയായിട്ടായിരിക്കും. എനിക്കിത് കഴിയില്ല എന്ന ചിന്ത ഇതൊരു പുതിയ അവസരമാണ് എന്നതിനെ മായ്ച്ചു കളയുന്നു. ജാലകം വൃത്തിയാക്കുമ്പോൾ ഭയമില്ലാതെ മുന്നോട്ടു പോകാനും പുതിയ പാതകൾ തേടാനും നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. നമ്മുടെ മനസ്സിലെ പ്രധാന കറകളിലൊന്ന് ആത്മവിമർശനമാണ്. ഞാൻ മോശമാണ് എന്ന ചിന്ത ജാലകത്തെ മറയ്ക്കുമ്പോൾ ലോകം നിങ്ങളെയും മോശമായി കാണുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ജാലകം തുടച്ചു വൃത്തിയാക്കുമ്പോൾ സ്വയം അംഗീകരിക്കാനും നിങ്ങളുടെ ശക്തികളെയും പോരായ്മകളെയും ഒരുപോലെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. മനസ്സിന്റെ ജാലകം വൃത്തിയാക്കാൻ ആരെങ്കിലും വരും എന്ന് കാത്തിരിക്കരുത്. ആ ജാലകം സ്വയം വൃത്തിയാക്കേണ്ടത് നമ്മളാണ്. ധ്യാനം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് നമ്മുടെ ചിന്തകളെ വിമർശിക്കാതെ വെറുതെ നോക്കിക്കാണാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ഒരു കറയായി തിരിച്ചറിയുന്നു. എന്നിട്ട് അതിനെ തുടച്ചു മാറ്റുന്നു. ഈ ചിന്ത സത്യമാണോ അതോ എന്റെ പഴയ ഭയമാണോ എന്ന് സ്വയം ചോദിക്കുന്നത് ജാലകത്തിലെ അഴുക്ക് നീക്കാൻ സഹായിക്കും. നിങ്ങളെ വേദനിപ്പിച്ചവരോടും തെറ്റു ചെയ്തവരോടും ക്ഷമിക്കുക. ഇത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങളുടെ മനസ്സിലെ കറ കളയാൻ വേണ്ടിയാണ്. പകയും വിദ്വേഷവും നിങ്ങളുടെ ജാലകത്തിൽ പശ പോലെയുള്ള കറുത്ത കറകളാണ്. ക്ഷമിക്കുമ്പോൾ അത് പൂർണമായും നീക്കം ചെയ്യപ്പെടുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നന്ദിയുള്ള മനസ്സാണ് ജാലകത്തിന് ഏറ്റവും കൂടുതൽ തിളക്കം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങളുടെ കറ പതിയെ ഇല്ലാതാകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് എന്ന ജാലകത്തിന്റെ അവസ്ഥയനുസരിച്ചാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജാലകം വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ജാലകവും ഒന്ന് തുടച്ചു നോക്കുക. പഴയ ഭയത്തിന്റെ പൊടി, വിദ്വേഷത്തിന്റെ കറ, ആത്മവിമർശനത്തിന്റെ ഇരുട്ട് ഇതെല്ലാം നീക്കം ചെയ്യുമ്പോൾ പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമുള്ളതും മനോഹരവുമായി കാണപ്പെടുന്നത് നിങ്ങൾക്കനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പുറത്തേക്ക് പ്രസരിക്കണമെങ്കിൽ ആ ജാലകം തെളിഞ്ഞതായിരിക്കണം. ആ തെളിഞ്ഞ കാഴ്ചയുടെ സൗന്ദര്യം അനുഭവിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള കവിതയിൽ ആധുനികതയുടെ പതാകവാഹകനായി അറിയപ്പെടുന്ന പ്രിയ കവി കെ അയ്യപ്പ പണിക്കരെ കുറിച്ചു കേൾക്കാം. അയ്യപ്പ പണിക്കർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മലയാള കവിതയിൽ അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. 70s ആധുനികതാ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ കവികളിൽ ഒരാളാണ് അദ്ദേഹം. കവിത കേവലം ഭംഗിയുള്ള വാക്കുകളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ജീവിതത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു മാധ്യമമാണെന്ന് അദ്ദേഹം തന്റെ കവിതകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. അയ്യപ്പ പണിക്കരുടെ കവിതകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സാധാരണ കവിതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമൂഹിക വിമർശനമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചത് സാധാരണ കവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് കുരുക്ഷേത്രം. ഈ കവിത മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ചു. യുദ്ധത്തിന്റെ ദുരന്തങ്ങളെയും മനുഷ്യന്റെ ആത്മസംഘർഷങ്ങളെയും അദ്ദേഹം ഈ കവിതയിലൂടെ ശക്തമായി അവതരിപ്പിച്ചു. ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കും, പുതിയ ചിന്തകൾക്ക് ജന്മം നൽകും. അയ്യപ്പ പണിക്കരുടെ കവിതകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഗോത്രയാനം എന്ന കവിതാ സമാഹാരം വളരെ ശ്രദ്ധേയമാണ്. ഈ സമാഹാരത്തിലെ ഓരോ കവിതയും വ്യത്യസ്തമായ ചിന്തകളെയും വികാരങ്ങളെയുമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ അയ്യപ്പ പണിക്കരുടെ കവിതകളായ അഗ്നിപൂജ, മൃത്യുപൂജ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ മലയാള കവിതയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. ഈ കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കും, പുതിയ ചിന്തകൾക്ക് ജന്മം നൽകും. ഒരു കവി എന്നതിലുപരി ഒരു മികച്ച അധ്യാപകൻ, നിരൂപകൻ, ഗവേഷകൻ, പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്. റോബർട്ട് ലോവലിന്റെ കവിതകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ ഡോക്ടറൽ പ്രബന്ധം. പ്രൊഫസർ റോബർട്ട് ഇ ഗ്രോസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇത് നടന്നത്. 1981-82 കാലഘട്ടത്തിൽ അദ്ദേഹം യേൽ സർവകലാശാലയിലും പിന്നീട് ഹാർവാർഡ് സർവകലാശാലയിലും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തി. ഈ കാലയളവിൽ ഡോക്ടർ അയ്യപ്പ പണിക്കർ അന്താരാഷ്ട്ര പ്രശസ്തരായ കവികളുമായി പരിചയപ്പെടുകയും USAയിലെ നിരവധി സർവകലാശാലകൾ സന്ദർശിക്കുകയും ചെയ്തു. കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, കേരള സർവകലാശാലയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് എന്നിവിടങ്ങളിൽ പ്രൊഫസറായി ഡോക്ടർ അയ്യപ്പ പണിക്കർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1980 മുതൽ 1990 വിരമിക്കുന്നതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഇതിഹാസ അധ്യാപകനായിരുന്നു അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ വളരെ രസകരമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യർക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. മലയാളത്തിലെ നവീന കവിതയുടെയും ആധുനികോത്തര കവിതയുടെയും പ്രമുഖ വക്താവും പ്രയോക്താവുമാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. മലയാള കവിതാ പ്രസ്ഥാനത്തിലേക്ക് ആധുനികതയെ ഉൾച്ചേർത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. മലയാള കവി, സാഹിത്യ സൈദ്ധാന്തികൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. പ്രഗത്ഭനായ അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അദ്ദേഹം ഇംഗ്ലീഷ് കവിയും വിവർത്തകനും കൂടിയായിരുന്നു. ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ആഗോള പതിപ്പായിരുന്നു. കുരുക്ഷേത്രം എന്ന കവിതയോടെയാണ് അയ്യപ്പ പണിക്കർ എന്ന കവി മലയാള കവിതാരംഗത്ത് സജീവ ചർച്ചാ വിഷയമായത്. മലയാളത്തിലെ ആധുനിക കവിതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കവിതയായി കുരുക്ഷേത്രം കരുതപ്പെടുന്നു. 1960 ദേശബന്ധു മാസികയിലാണ് ഈ കവിത ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തുടർന്നുള്ള പതിറ്റാണ്ടിൽ മലയാള കവിതയിലെ ആധുനികതാ പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന മാതൃപൂജ, പ്രിയതമേ പ്രഭാതമേ, അഗ്നിപൂജ, കുടുംബപുരാണം തുടങ്ങിയ കവിതകൾ അദ്ദേഹം രചിച്ചു. അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങളുടെ സമാഹാരമാണ് അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ. 1983 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതി നേടി. സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി കാവ്യ പുരസ്കാരം, ആശാൻ പ്രൈസ്, മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം, ഒറീസയിൽ നിന്നുള്ള ഗംഗാധർ മെഹർ അവാർഡ്, മധ്യപ്രദേശിൽ നിന്നുള്ള കബീർ പുരസ്കാരം, ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ ദിൽവാര പുരസ്കാരം, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയെല്ലാം അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു. നാടകകൃത്തുക്കളെയും കവികളെയും തലമുറകളോളം സ്വാധീനിക്കാൻ സഹായിക്കുന്ന ഒരു പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുണ്ട്.
1: ശ്രേഷ്ഠ മലയാളം.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു താനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരുറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: കാശ്മീർ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യുവരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കേക്ക് ചോട്ട് പർ പൂരി ദുനിയാക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി ക एक नया उदाहरण प्रस्तुत किया था. बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आग उठाएंगे तो उसका करारा जवाब दिया जाएगा.
0: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർപട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ 2-ാം മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12 സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും September 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് September 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ഉജിച്ച് രാജി പ്രഖ്യാപിച്ചു. October 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് ഉജിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2nd ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്.
5: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 October 4, 5, 6 തീയതികളിൽ.
6: October 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്ത സന്ധ്യ. 5ാം തീയതി പൂയം നാളിൽ ദീപാരാധന. 6ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
5: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
4: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം കാലം സാക്ഷി.
7: M.S. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ M.S. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കോയമ്പത്തൂർ കാർഷിക കോളേജിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ഉന്നത ബിരുദവും നേടി. മഞ്ഞുവീഴ്ചയ്ക്കും കീടങ്ങൾക്കുമെതിരെ ഉരുളക്കിഴങ്ങ് വിളകളെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളതാക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനായി 1949 സ്വാമിനാഥന് യുനെസ്കോയിൽ നിന്ന് ഫെലോഷിപ്പ് ലഭിച്ചു. 1954 അദ്ദേഹം ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. 1960 അദ്ദേഹം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നോർമൻ ബർലോഗുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പിനങ്ങൾ കൃഷി ചെയ്തു. ഈ ശ്രമം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാർഷിക ഗവേഷണവും വികസനവും നടത്തുന്നതിനായി 1988 അദ്ദേഹം M.S. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഡയറക്ടർ ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാർഷിക ഗവേഷണ രംഗത്ത് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങൾ നൽകിയും രാജ്യം.
8: ഉദ്യോഗസ്ഥനോട് നേരിട്ട് സംസാരിക്കാൻ മടിക്കുന്നവൾ, ഗ്രാമസഭയിലിരുന്ന് അഭിപ്രായം പറയുന്നത് തനിക്ക് വേണ്ട കാര്യമല്ലെന്ന് കരുതുന്നവൾ, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും സ്വന്തം അഭിപ്രായത്തിന് വലിയ വിലയില്ലെന്ന് കരുതുന്നവൾ, അവൾ ഒരു ദിവസം അയൽക്കൂട്ടത്തിന്റെ യോഗത്തിലിരിക്കുന്നു. ആദ്യ ദിവസം അവൾ അധികമൊന്നും സംസാരിച്ചേക്കില്ല, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കും. അടുത്ത ദിവസം ഒരു ചെറിയ അഭിപ്രായം പറയും, പിന്നീട് കണക്കുകൾ നോക്കും, ബാങ്കിൽ പോകും, വായ്പയെക്കുറിച്ച് ചോദിക്കും, ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, യോഗത്തിൽ തീരുമാനമെടുക്കും, മറ്റൊരിക്കൽ ഉദ്യോഗസ്ഥനോട് സംസാരിക്കും, പിന്നെ ഗ്രാമസഭയിൽ എഴുന്നേറ്റ് നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കും. ഇവിടെ സംഭവിക്കുന്നത് വെറും സാമ്പത്തിക മാറ്റമല്ല, ഒരു മനുഷ്യൻ തന്റെ ശബ്ദം കണ്ടെത്തുകയാണ്. ജനാധിപത്യം പലപ്പോഴും നാം തിരഞ്ഞെടുപ്പ് ദിവസവുമായി മാത്രം ബന്ധിപ്പിക്കാറുണ്ട്. വോട്ട് ചെയ്യുക, പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക, സർക്കാർ രൂപീകരിക്കുക, ഇവ ജനാധിപത്യത്തിന്റെ പ്രധാന ഘടനകളാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം അതിലും വലുതാണ്. സ്വന്തം അഭിപ്രായം പറയാനുള്ള ധൈര്യം, മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള മനസ്സ്, കൂട്ടായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, അധികാരികളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശബോധം, പൊതുവിഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള പൗരബോധം, ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ ദൈനംദിന പരിശീലനങ്ങളാണ്. ഈ അർത്ഥത്തിൽ കുടുംബശ്രീയെ ഒരു മൈക്രോ ഡെമോക്രസി അഥവാ സൂക്ഷ്മതലത്തിലുള്ള ജനാധിപത്യ പരിശീലനശാലയായി കാണുന്നത് അർത്ഥവത്താണ്. ലോകബാങ്കിന്റെ പഠനങ്ങളും കുടുംബശ്രീയുടെ NHD ഘടനയെ സാമ്പത്തിക കൂട്ടായ്മയ്ക്കപ്പുറം പ്രാദേശിക ആസൂത്രണത്തിലും വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിത്തത്തിനുള്ള വേദിയായി രേഖപ്പെടുത്തുന്നു. NHDകൾ ഗ്രാമസഭയ്ക്ക് പകരക്കാരല്ല, മറിച്ച് താഴെത്തട്ടിലെ പൌരപങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്ന കൂട്ടായ്മകളായി പ്രവർത്തിച്ചുവെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പങ്കാളിത്തം എന്നതാണ്. കാരണം അധികാരത്തിന്റെ ഭാഷ പഠിക്കുന്നതിന് മുൻപ് പൊതു ഇടത്തിന്റെ ഭാഷ പഠിക്കണം. അതാണ് കുടുംബശ്രീ അനേകം സ്ത്രീകൾക്ക് നൽകിയത്. വീട്ടിൽ എന്ത് പാചകം ചെയ്യണം എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാൻ ശീലിച്ചിരുന്ന ഒരാൾ പിന്നീട് നമ്മുടെ വാർഡിൽ എന്ത് വികസനമാണ് വേണ്ടത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. സ്വന്തം കുട്ടിയുടെ സ്കൂൾ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടിരുന്ന ഒരാൾ പിന്നീട് നാട്ടിലെ സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. സ്വന്തം കുടുംബത്തിന്റെ വെള്ളപ്രശ്നം മാത്രം അറിയുന്ന ഒരാൾ പിന്നീട് മുഴുവൻ പ്രദേശത്തിന്റെയും കുടിവെള്ള പ്രശ്നം പൊതുവേദിയിൽ ഉന്നയിക്കുന്നു. ഇതാണ് സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പൊതുജീവിതത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ യാത്ര. അവൾ ആദ്യം തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ അയൽ വീടിനെക്കുറിച്ച്, പിന്നീട് അയൽപ്പക്കത്തെക്കുറിച്ച്, ഒടുവിൽ സമൂഹത്തെക്കുറിച്ച്. ഈ യാത്രയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വലിയ പങ്കുണ്ട്. കയ്യിൽ സ്വന്തം പണം ഉണ്ടാകുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ മാത്രമല്ല കുടുംബത്തിലെ അവളുടെ തീരുമാനശേഷിയെയും മാറ്റാൻ കഴിയും. കുടുംബശ്രീയുടെ സമ്പാദ്യ വായ്പാ സംവിധാനങ്ങളും സ്ത്രീകൾ നടത്തുന്ന ചെറുകിട സംരംഭങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. ലോകബാങ്കിന്റെ പഠനം കുടുംബശ്രീയുടെ പ്രധാന തന്ത്രങ്ങളിൽ സ്ത്രീകളുടെ മൈക്രോ എന്റർപ്രൈസുകൾ സമ്പാദ്യ വായ്പാ കൂട്ടായ്മകളും ഉൾപ്പെടുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പണം സമ്പാദിക്കുന്നതിൽ മാത്രം ചുരുക്കാൻ കഴിയില്ല. ഒരു സ്ത്രീ സ്വന്തം പേരിൽ ബാങ്ക് അക്കൌണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു സംരംഭത്തിന്റെ കണക്ക് നോക്കുമ്പോൾ, ബാങ്ക് മാനേജറോട് സംസാരിക്കുമ്പോൾ, സർക്കാർ ഓഫീസിൽ ഒരു രേഖ ആവശ്യപ്പെടുമ്പോൾ, അവൾ സാമ്പത്തിക ലോകത്തിന്റെ ഭാഷ പഠിക്കുകയാണ്. നൂറ്റാണ്ടുകളായി പുരുഷന്മാർക്ക് സ്വാഭാവികമായി ലഭിച്ചിരുന്ന ഒരു പൊതുസ്ഥല പരിചയം അവൾ സ്വന്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് എനിക്ക് കഴിയും എന്ന ബോധത്തിന്റെ വളർച്ചയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ ചെറിയ വാക്കിന് വലിയ രാഷ്ട്രീയ അർത്ഥമുണ്ട്. എനിക്ക് സംസാരിക്കാം, എനിക്ക് ചോദിക്കാം, എനിക്ക് തീരുമാനിക്കാം.

എനിക്ക് ഒപ്പിടാം, എനിക്ക് ബാങ്കിൽ പോകാം, എനിക്ക് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാം, എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, എനിക്ക് ജയിക്കാം. ഇങ്ങനെ ഓരോ ചെറിയ എനിക്ക് ചേർന്നാണ് ഒരു വലിയ സ്ത്രീ കർത്തൃത്വം രൂപപ്പെടുന്നത്.

കുടുംബശ്രീയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ കൂട്ടായ്മയാണ്. ഒറ്റയ്ക്കുള്ള സ്ത്രീയേക്കാൾ കൂട്ടായ്മയിലുള്ള സ്ത്രീക്ക് പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. കാരണം അവൾ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയുന്നു. തന്റെ പ്രശ്നം തനിക്ക് മാത്രമുള്ളതല്ലെന്നും മറ്റു പല സ്ത്രീകൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് വ്യക്തിപരമായ വേദന സാമൂഹിക ചോദ്യമായി മാറുന്നത്. ഒരു സ്ത്രീക്ക് വീട്ടിൽ പീഡനം നേരിടുന്നു. ആദ്യം അവൾ അത് സ്വന്തം വിധിയായി കരുതിയേക്കാം. പക്ഷെ അയൽക്കൂട്ടത്തിൽ മറ്റൊരു സ്ത്രീ അതേ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവൾ തന്റെ അനുഭവത്തെ മറ്റൊരു വെളിച്ചത്തിൽ കാണാൻ തുടങ്ങുന്നു. ഇതെന്റെ മാത്രം പ്രശ്നമല്ല എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നാലെ ഇത് സഹിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുന്നു. ചോദ്യമാണ് പലപ്പോഴും മാറ്റത്തിന്റെ ആദ്യപടി. അതുകൊണ്ടാണ് കുടുംബശ്രീയുടെ സാമൂഹിക ഇടപെടലുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കാൾ വിശാലമായത്. സാമൂഹിക വികസനം, സ്ത്രീ സുരക്ഷ, ആരോഗ്യബോധം, പ്രാദേശിക വികസനം, ഉപജീവനം തുടങ്ങി നിരവധി മേഖലകളിലേക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിച്ചു. വിവിധ സർക്കാർ പദ്ധതികളെയും വിഭവങ്ങളെയും പ്രാദേശിക തലത്തിലുള്ള സ്ത്രീ കൂട്ടായ്മകളുമായി ബന്ധിപ്പിക്കുന്നതും അതിന്റെ പ്രവർത്തന രീതിയുടെ ഭാഗമായിരുന്നു. ഇവിടെ കുടുംബശ്രീ കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നു. ജനകീയ ആസൂത്രണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തലും കേരളത്തിന്റെ പൊതുജീവിതത്തിൽ പുതിയ പങ്കാളിത്ത അവസരങ്ങൾ സൃഷ്ടിച്ച കാലഘട്ടത്തിലാണ് കുടുംബശ്രീ വളർന്നുവന്നത്. ലോകബാങ്കിന്റെ രേഖകൾ കുടുംബശ്രീയുടെ രൂപീകരണം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീ ഒരു സാമ്പത്തിക പദ്ധതി മാത്രമല്ല, കേരളത്തിന്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയുടെ സാമൂഹിക അടിത്തറകളിൽ ഒന്നുകൂടിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള യാത്ര എന്ന പ്രയോഗം ഇവിടെ അർത്ഥവത്താകുന്നു. പക്ഷെ അതിന്റെ അർത്ഥം സ്ത്രീകൾ അടുക്കള ഉപേക്ഷിച്ച് അരങ്ങത്തേക്ക് വന്നു എന്നല്ല, മറിച്ച് അടുക്കള മാത്രം അവരുടെ ലോകമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നതാണ്. ഒരു സ്ത്രീക്ക് വീട്ടിൽ പാചകം ചെയ്യാനും അതേസമയം ഗ്രാമസഭയിൽ സംസാരിക്കാനും കഴിയും. കുട്ടികളെ നോക്കാനും സംരംഭം നടത്താനും കഴിയും. കുടുംബത്തെ സ്നേഹിക്കാനും സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം പറയാനും കഴിയും. വീട്ടമ്മ എന്ന തിരിച്ചറിയലും പൗരയെന്ന തിരിച്ചറിയലും പരസ്പരം വിരുദ്ധമല്ല. പ്രശ്നം സ്ത്രീയുടെ കുടുംബ ബാധ്യതയിലല്ല. ആ ബാധ്യത മുഴുവൻ സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമാക്കി അവളുടെ പൊതുജീവിതത്തെ തടയുന്നതിലാണ്. കുടുംബശ്രീ ഈ പഴയ അതിരിൽ ഒരു വിള്ളൽ സൃഷ്ടിച്ചു. ആ വിള്ളലിലൂടെ ആദ്യം ഒരു സ്ത്രീയുടെ മുഖം പുറത്തു വന്നു, പിന്നീട് അവളുടെ ശബ്ദം, പിന്നെ അവളുടെ ചോദ്യം, പിന്നീട് അവളുടെ തീരുമാനം. അവിടെ നിന്നാണ് നേതൃത്വത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. അയൽക്കൂട്ടത്തിൽ ഒരു ചെറിയ യോഗം നയിച്ച സ്ത്രീക്ക് പിന്നീട് ADS ഉത്തരവാദിത്വം ഏറ്റെടുക്കാം, CDS പ്രവർത്തിക്കാം, പ്രാദേശിക ഭരണകൂടവുമായി ഇടപെടാം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ഒരു പഞ്ചായത്ത് അംഗമാകാം, പ്രസിഡന്റാകാം, നഗരസഭയിലേക്കോ നിയമസഭയിലേക്കോ പോകുന്ന രാഷ്ട്രീയ യാത്രയുടെ ആദ്യ പരിശീലനം പോലും ചിലപ്പോൾ ഈ ചെറിയ കൂട്ടായ്മകളിൽ നിന്നാകാം. ഇതിനെ സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിന്റെ ഏക കാരണം എന്ന് പറയുന്നത് അതിരുകടക്കലായിരിക്കും. പക്ഷേ പൊതു ഇടങ്ങളിൽ സംസാരിക്കാനും കൂട്ടായി തീരുമാനമെടുക്കാനും ഭരണകൂടവുമായി ഇടപെടാനും ലഭിച്ച പരിശീലനം നേതൃത്വശേഷി വളരുന്നതിന് സഹായകമായ ഒരു സാമൂഹിക അടിത്തറയായി പ്രവർത്തിച്ചു എന്ന് പറയാം. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് നിയമപരവും സ്ഥാപനപരവുമായ പിന്തുണയ്ക്കൊപ്പം സാമൂഹിക മാനദണ്ഡങ്ങളിലെ മാറ്റവും ശേഷി വികസനവും നിർണായകമാണെന്ന് UN Women's പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കുടുംബശ്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, സ്ത്രീകളുടെ ജീവിതത്തിൽ വന്ന എല്ലാ അസമത്വങ്ങളും കുടുംബശ്രീ ഇല്ലാതാക്കിയിട്ടില്ല. സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിയിട്ടും വീട്ടുജോലിയുടെ ഭാരം സ്ത്രീയുടെ ചുമലയിൽ തുടരാം. പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്ന സ്ത്രീ വീട്ടിലെത്തിയാൽ വീണ്ടും പഴയ അധികാര ഘടനയ്ക്കുള്ളിൽ കുടുങ്ങാം. സംരംഭകയായ സ്ത്രീക്കും കുടുംബത്തിലെ തീരുമാനങ്ങളിൽ തുല്യ പങ്കില്ലാതിരിക്കാം. അതിനാൽ സാമ്പത്തിക ശാക്തീകരണവും സാമൂഹിക ശാക്തീകരണവും ഒരേ കാര്യമല്ല. ഇതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ അടുത്ത ഘട്ടത്തിനെക്കുറിച്ചുള്ള ചോദ്യം കൂടുതൽ ആഴത്തിലുള്ളതാകണം. സ്ത്രീക്ക് പണം സമ്പാദിക്കാൻ അവസരം ലഭിച്ചോ എന്നത് മാത്രമല്ല, ആ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ, അവൾ യോഗത്തിൽ സംസാരിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല, അവളുടെ അഭിപ്രായത്തിന് തീരുമാനത്തിൽ വിലയുണ്ടോ, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടോ എന്നത് മാത്രമല്ല, അവൾക്ക് യഥാർത്ഥ അധികാരമുണ്ടോ, അവൾ പൊതുവിടത്തെത്തിയോ എന്നത് മാത്രമല്ല,
വീട്ടിലെ അധികാരഘടനയും മാറിയോ? ഇവയാണ് യഥാർത്ഥ ശാക്തീകരണത്തിന്റെ ചോദ്യങ്ങൾ. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. സ്ത്രീകളെ സഹായിക്കേണ്ട ദുർബല വിഭാഗമായി മാത്രം കാണുമ്പോൾ ശാക്തീകരണം പൂർണ്ണമാകില്ല. അവർ തീരുമാനമെടുക്കുന്ന മനുഷ്യരാണെന്ന് അംഗീകരിക്കണം. സഹായം സ്വീകരിക്കുന്ന കൈ മാത്രമല്ല തീരുമാനമെടുക്കുന്ന കൈകൂടിയാണ് സ്ത്രീയുടേത്. ഒരു ചെറിയ അയൽക്കൂട്ടത്തിലിരുന്ന് 10 സ്ത്രീകൾ ചേർന്ന് ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വളരെ സാധാരണമായൊരു കാഴ്ചയായിരിക്കാം. പക്ഷെ സാമൂഹിക ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് ചെറിയ കാര്യമല്ല. നൂറ്റാണ്ടുകളായി നിന്റെ കാര്യം നീ തീരുമാനിക്കേണ്ടതില്ല എന്ന് കേട്ടിരുന്ന സ്ത്രീകൾ ആദ്യമായി നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ്. ആ ഞാൻ നാമായി മാറുന്ന നിമിഷമാണ് കുടുംബശ്രീയുടെ ജനാധിപത്യ ആത്മാവ്. അതുകൊണ്ടാണ് കുടുംബശ്രീയെ വെറും ബാങ്ക് വായ്പകളുടെ കഥയായി വായിക്കുന്നത് അതിന്റെ ആഴം നഷ്ടപ്പെടുത്തുന്നത്. അത് ദാരിദ്ര്യത്തിനെതിരായ ഒരു സാമ്പത്തിക ഇടപെടലാണ്. അതോടൊപ്പം സ്ത്രീകളുടെ സാമൂഹിക ദൃശ്യത വർദ്ധിപ്പിച്ച ഒരു കൂട്ടായ്മയാണ്. പൗരബോധം വളർത്തിയ ഒരു പൊതുപരിശീലന ശാലയാണ്. നേതൃത്വശേഷി വളർത്തിയ ഒരു ജനാധിപത്യ ഇടമാണ്. ഒടുവിൽ കുടുംബശ്രീ നമ്മോട് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. ജനാധിപത്യം നിയമസഭയിൽ മാത്രം ഉണ്ടാകുന്നില്ല, അതൊരു ചെറിയ മുറിയിൽ 10 സ്ത്രീകൾ വട്ടമിട്ടിരിക്കുമ്പോഴും ഉണ്ടാകുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോഴും ഉണ്ടാകുന്നു. ഒരു സ്ത്രീ ആദ്യമായി സ്വന്തം അഭിപ്രായം തുറന്നു പറയുമ്പോഴും ഉണ്ടാകുന്നു. ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് ഇത് നമ്മുടെ പ്രദേശത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്നു. ഒരു ഉദ്യോഗസ്ഥനോട് ഇതിന് മറുപടി വേണം എന്ന് ചോദിക്കുമ്പോഴും ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീയുടെ യഥാർത്ഥ വിപ്ലവം സ്ത്രീകളുടെ കയ്യിൽ പണം എത്തിച്ചതിൽ മാത്രമല്ല, അവരുടെ കയ്യിൽ ശബ്ദവും തീരുമാനവും പൊതുസ്ഥലവും എത്തിച്ചതിലാണ്. അടുക്കള വാതിൽ കടന്ന് പുറത്തേക്ക് വന്ന സ്ത്രീ ഒടുവിൽ മറ്റൊരു വാതിലാണ് തുറന്നത്, ജനാധിപത്യത്തിന്റെ വാതിൽ. ആ വാതിലിലൂടെ കടന്നുവരുന്ന ഓരോ സ്ത്രീയും ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെ കുറച്ചുകൂടി വിശാലമാക്കുന്ന ഒരു പുതിയ പൗരയുമാണ്. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ചരിത്രം ഒരുപക്ഷെ അതാണ്. ദാരിദ്ര്യത്തോട് പോരാടാൻ തുടങ്ങിയ ഒരു പെൺകൂട്ടായ്മ പതുക്കെ സ്വന്തം ശബ്ദം കണ്ടെത്തിയ ഒരു ജനാധിപത്യ സമൂഹമായി വളർന്ന കഥ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യ ചരിത്രത്തിലെ ഹിമയുഗ കാലഘട്ടം കേവലം അതിജീവനത്തിന്റേത് മാത്രമല്ല, മറിച്ച് മനുഷ്യ മസ്തിഷ്കം അതിന്റെ സങ്കീർണതയിലേക്ക് ചുവടുവച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ നിർണയിച്ച സുപ്രധാനമായ പല ഘടകങ്ങളും മസ്തിഷ്കത്തോട് ചേർക്കപ്പെട്ടത്. മനുഷ്യന്റെ അസ്തിത്വബോധത്തെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഓർമ്മശക്തികളും ബോധതലങ്ങളും ഈ കാലയളവിലാണ് വികാസം പ്രാപിച്ചത്. അവ ഇവയാണ്: ആത്മകഥാപരമായ ഓർമ്മ അഥവാ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, അതായത് സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ഒരു കഥ എന്ന പോലെ ഓർത്തുവയ്ക്കാനുള്ള കഴിവ്. എപ്പിസോഡിക് മെമ്മറി, മുൻപ് നടന്ന സംഭവങ്ങളെ കൃത്യമായ സമയത്തോടും സന്ദർഭത്തോടും കൂടി ഓർത്തെടുക്കാനുള്ള ശേഷി. മൂന്നാമത്തേത് ആത്മബോധം അഥവാ സെൻസ് ഓഫ് സെൽഫ്, അതായത് ഞാൻ എന്ന തിരിച്ചറിവ്. മാറാത്ത ഒരു ഞാൻ എന്ന ബോധം അതോടെ മനുഷ്യനിൽ ദൃഢമായി. ഭാവി അനുഭവിക്കാനും ഭൂതകാലത്തെ ഓർത്തെടുക്കാനുമുള്ള മനസ്സിന്റെ കഴിവ്, അതായത് സമയസഞ്ചാരം, ഇതിലൂടെ രൂപപ്പെട്ടു. മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് മെന്റൽ ടൈം ട്രാവൽ. ഭൂതകാലത്തെ അനുഭവങ്ങളെ ഓർത്തെടുക്കാനും അതിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുമുള്ള മസ്തിഷ്കത്തിന്റെ കഴിവാണിത്. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കേവലം ഓർമ്മകളിൽ ഒതുങ്ങി നിന്നില്ല, മറിച്ച് അവ വലിയ വിശ്വാസധാരകൾക്ക് ജന്മം നൽകി. ആത്മബോധവും സമയസഞ്ചാരവും മനുഷ്യന് സ്വപ്നങ്ങൾ കാണാനും ആത്മാക്കളിൽ വിശ്വസിക്കാനും പ്രേരിപ്പിച്ചു. മനുഷ്യനെ പോലെ തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ആത്മാവുണ്ടെന്ന ആനിമിസം പോലുള്ള വിശ്വാസം ഇതോടെ ഉടലെടുത്തു.

ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൂർവികരെ ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ നയിച്ചു. ആത്മാക്കളുടെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിൽ നിന്നാണ് പുരാതന മന്ത്രവാദിയായ ശാമൻ സൃഷ്ടിയുണ്ടായതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മന്ത്രവാദങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്. ചുരുക്കത്തിൽ, മസ്തിഷ്ക അനുഭവങ്ങളും അസ്തിത്വ ബോധവുമാണ് പിൽക്കാലത്തുണ്ടായ മതരൂപങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അടിസ്ഥാനമായത്. മനുഷ്യന്റെ ചിന്താശക്തിയിലുണ്ടായ ഈ വിസ്മയകരമായ മാറ്റങ്ങളാണ് അവനെ ഭൂമിയിലെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റിയത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: അമ്മയുടെ പുന്നാര മോൻ എന്താ ചെയ്തു വെച്ചെന്ന് അറിയണ്ടേ? എവിടെ നിന്നോ ആക്രമിച്ച് മോഷ്ടിച്ചുകൊണ്ടുവന്ന ആയുധങ്ങൾ ഒളിച്ചു വെക്കാൻ നോക്കുകയായിരുന്നു. അതും എവിടെ? അമ്പലത്തിലെ ശ്രീകോവിലിന്റെ മച്ചിന്റെ മുകളിൽ. ദിവസവും രണ്ടുനേരം പോയി തൊഴാറുണ്ടല്ലോ. പോറ്റു ഒഴികെ മറ്റാരും അവിടെ കയറാറില്ല, പുറത്തുനിന്ന് തൊഴാറേ ഉള്ളൂ. പക്ഷെ ഇവന് കയറാം, ഇവന്റെ കൂട്ടുകാർക്കും. റോസ്റ്റൽ പുതിയ അവതാരങ്ങളല്ലേ?
2: എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്?
1: എങ്ങാനും ഇതവിടെ ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. അമ്മയും അച്ഛനും സുഭദ്രയും പോച്ചി അടക്കം എല്ലാവരും അകത്തായനെ. ഇത്രയും നാളും പുറത്തുള്ള സന്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവന്റെ ലൈഫല്ലേ പോകായിരുന്നത്. ഇതിപ്പം കുടുംബം അടക്കം നശിപ്പിക്കാനുള്ള പുറപ്പാടാ. ഞാനിപ്പോ ചെയ്യേണ്ടത് നിന്നെ കസ്റ്റഡിയിലെടുക്കാൻ. മുറ പോലെ ചോദിച്ചാൽ നീ തത്ത പറയുന്ന പോലെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു തവണ കൂടെ ഞാനത് വേണ്ടെന്ന് വയ്ക്കാം. അത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല ഈ കുടുംബത്തെ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നീ അനുഭവിക്കും. എടാ, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ലേ? വേണ്ട, ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. പോകത്ത് പറഞ്ഞു കേട്ടില്ലേ?
2: പുള്ളി
3: അമ്മേ, അച്ഛാ, പുള്ളിയെ കാണാനില്ല. ദേശപ്പെട്ടതേ ഒരു കുറിപ്പ് പോവാണത്രേ, ആരും അന്വേഷിക്കണ്ടാന്ന്.
2: എന്റെ ഈശ്വര, ഇപ്പെന്താ? എല്ലാവർക്കും തൃപ്തിയായില്ലേ? എന്റെ കുട്ടി എന്തായിരുന്നു വിസ്തരിക്കും, ശാസിക്കലും, സമാധാനായില്ലേ? എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും?
4: മീനാക്ഷി, ഞാൻ ദയവായിട്ടൊന്ന് ഉച്ചവയ്ക്കാണ്ടിരിക്കുക.
2: നിങ്ങൾക്ക് എന്താ അങ്ങനെ പറഞ്ഞാ പോരെ, പെറ്റ വയറാ കിടന്നെരിയുന്ന.
4: ഉണ്ണി വാശി ശാഠ്യം പിടിച്ച് പണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുള്ളതല്ലേ? അതുപോലെ കരുതിയാ മതി, കുറെ കഴിയുമ്പോ താനേ വരും.
1: ചൊവ്വാഴ്ച ഇവിടുന്ന് പോയ ഉണ്ണി നാല് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ. വെള്ളിയാഴ്ച കഴക്കൂട്ട് നടന്ന സംഭവം പേപ്പർ വായിച്ചില്ലേ? അതിൽ ഉണ്ണി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്.
5: ഇപ്പോഴും ഇവിടെയുണ്ട്?
1: അതറിയില്ല, അവൻ അവിടുന്ന് മുങ്ങി. ഡിപ്പാർട്ട്മെന്റ് വളരെ അലർട്ടാണ്, ഏത് നിമിഷവും അവൻ പിടിക്കപ്പെടാം. അതിൽ അപ്സെറ്റ് ആകാനൊന്നുമില്ല, വിധിയാണെന്ന് കരുതിയാണ്. ഞാൻ പറയുക, എത്രയും നേരത്തെ അവൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത്രയും നല്ലതാണെന്ന്. അവന്റെ പേരിലുള്ള കേസുകൾ കുറഞ്ഞു, വൈകുന്തോറും കൂടുതൽ കേസുകൾ ചെന്ന് കുടുങ്ങി, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയണ്ടേ.
4: നീ ഏതായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും അമ്മയെ അറിയിക്കണ്ട.
2: തന്നോടല്ലേ പറ്റിയ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്.
6: വേണ്ടാന്ന് പറഞ്ഞാലെങ്ങനെയാ? ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഒന്നും.

0: കേട്ടിരുന്നാല് എന്തിനാ വല്ലതും വരുത്തി വെക്കുന്നത്?
1: ഇതിൽ കൂടുതലായി എന്ത് വരുത്തി വെക്കാനാ? എന്റെ കുട്ടി വീട് വിട്ടു പോയിട്ട് ദിവസങ്ങൾ എത്ര? ഇതുവരെ ഒരു വിവരമില്ല. ഇനി അമ്മ വരാതെ അവനെ കാണാതെ ഉമിനീര് പോലും ഇറക്കില്ല.
2: എന്താ മീനാക്ഷി ഇത്? ഉണ്ണിയെ കാണാത്തതിലും അവന്റെ വിവരങ്ങൾ അറിയാത്തതിലുള്ള വിഷമം എല്ലാവർക്കും ഉണ്ട്. ബാലൻ രാ പകലില്ലാതെ കിടന്ന അലയാണ്. ബാക്കിയുള്ളവരുടെ മനസ്സും നേടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിനിടെ ഓരോ സാക്ഷ്യങ്ങൾ കാട്ടി താനത് കൂട്ടാൻ നിൽക്കണ്ട. എല്ലാം കൂടി താങ്ങാൻ വയ്യന്റെ മീനാക്ഷി.
3: കുട്ടി നീ എന്നാൽ എന്തൊരു പോക്കാന്റെ ഉണ്ണി നീ പോയേ?
4: അമ്മ
3: കരഞ്ഞു തളർന്നുറങ്ങാ. നീ പോയ പിന്നെ നേരവണ്ണൊന്നും കഴിച്ചിട്ടും കൂടിയില്ല.
4: അമ്മയും സുഭദ്രേച്ചയും കുറിച്ച് ഓർമ്മയുള്ളതുണ്ടല്ലേ ഞാൻ വന്നത്? ഞാൻ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ കത്ത് കിട്ടിയില്ല ചേച്ചിക്ക്. തിരക്കിനിടയിൽ ഞെരുങ്ങിയിട്ടാ സമയം ഉണ്ടാക്കിയത്. നിങ്ങളെ രണ്ടാളെ ഒന്ന് കാണാം, ഉടനെ പോണം. പുറത്ത് സഖാക്കൾ കാത്തിരിക്കാം. പോട്ടെ.
3: എന്ത് എന്താ ഉണ്ണി നീ പറയണേ? പറ്റില്ല, ഇവിടേക്കും വിടില്ല. ഞാൻ ആരെ തോൽപ്പിക്കാനാ നീ ഇങ്ങനെ ഓരോന്ന് തുടങ്ങണ? ബാക്കിയുള്ളവരുടെ മനസ്സിൽ മുഴുവൻ തീയാണ്.
4: എന്താ സുഭദ്രേച്ചി, കുട്ടികളെ പോലെ എന്റെ വീട് ഞാൻ തിരഞ്ഞെടുത്താണ്. അത് നിന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ പാതിരാക്കി ഇവിടെ കയറി വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാ. സ്നേഹമുള്ളതുകൊണ്ട് അതിനെന്നെ ശിക്ഷിക്കരുത്.

നമ്മുടെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജിന് മറുപടി വന്നില്ല, അതുമല്ലെങ്കിൽ സുഹൃത്ത് നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചില്ല. ഉടനെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും, അയാൾക്ക് എന്നോട് അഹങ്കാരമാണ്, അവൾ എന്നെ അവഗണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ നമ്മൾ സ്വന്തമായി മെനഞ്ഞെടുക്കുന്ന കഥകളാണ് പലപ്പോഴും ബന്ധങ്ങളെ തകർക്കുന്നത്. ഇതിനെ മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ തെറ്റായ ചിന്താരീതികൾ എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറുവശം അറിയാതെയുള്ള ഈ ഊഹങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നാണ്. മനുഷ്യന്റെ തലച്ചോറിന് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വേണം. ഒരു കാര്യം അപൂർണമായിരിക്കാൻ മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവരത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ സ്വന്തം ഭാവന ഉപയോഗിച്ച് പൂരിപ്പിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ബോസ് നിങ്ങളെ ഗൗനിക്കാതെ നടന്നു പോകുന്നു. നിങ്ങളുടെ ഊഹം അപ്പോൾ ഇങ്ങനെയായിരിക്കും: ഞാൻ ചെയ്ത ജോലിയിൽ ബോസിന് തൃപ്തിയില്ല, എന്നെ പിരിച്ചുവിടാൻ പോകുകയാവാം. യാഥാർത്ഥ്യം പക്ഷേ, ബോസ് അന്ന് രാവിലെ വീട്ടിലെ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പ്രധാന മീറ്റിംഗിന്റെ തിരക്കിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഊഹം കാരണം ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ടെൻഷനിലാവുകയും ജോലിയുടെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഊഹങ്ങൾ നടക്കുന്നത് കുടുംബങ്ങൾക്കുള്ളിലാണ്. പരസ്പരം സംസാരിക്കാൻ ഭയന്നോ മടിച്ചോ നമ്മൾ നടത്തുന്ന തീരുമാനങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നു. വേറൊരു ഉദാഹരണം പറയാം. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പതിവിലും ഗൗരവത്തിലാണ്. ഭാര്യ വിചാരിക്കുന്നു, ഇന്ന് ഞാനുണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ചാവാം പരാതി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച പണത്തിന്റെ കാര്യത്തിലാവാം ഈ ദേഷ്യം. ഭാര്യ തിരിച്ച് ഗൗരവം കാണിക്കുന്നു, ഇതൊരു വലിയ വഴക്കിലേക്ക് നയിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്നത് ഓഫീസിലുണ്ടായ കടുത്ത ജോലിഭാരം കാരണം അദ്ദേഹം തളർന്നിരിക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് മുന്നിൽ ഭാര്യയെ മുഖം വീർപ്പിച്ചപ്പോൾ പ്രശ്നം വഷളായി. ഇവിടെ ഒരു ചോദ്യം മതിയായിരുന്നു: എന്താണ് ഇന്നൊരു മാറ്റം? ജോലിയിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വിചാരിക്കുന്നതാണ് ശരി എന്ന തോന്നൽ, മറുവശം ചോദിച്ചാൽ ഒരുപക്ഷെ സത്യം നമ്മളെ വേദനിപ്പിക്കുമോ എന്ന പേടി, ഒരാളെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മുടെ മനസ്സിലുള്ള മോശം ഇമേജ്, ഇതൊക്കെയാണ് മോശം ചിന്തകളിലേക്ക് നയിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ സ്വയം പീഡിപ്പിക്കുന്നു. തെറ്റായ ധാരണകൾ കാരണം നല്ല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മൾ അകറ്റുന്നു. പാതിബന്ധ വിവരങ്ങൾ വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും നമ്മളെ തകർക്കും എന്നതൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ. ഊഹിക്കുന്നതിനു പകരം വ്യക്തത വരുത്തുക. നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, എനിക്കത് വിഷമമായി എന്ന് തുറന്നു പറയുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കും. അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന് അവരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു ഊഹം നൽകുമ്പോൾ അതിനോട് ചോദിക്കുക, ഇതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അതോ ഞാൻ വെറുതെ തോന്നുന്നതാണോ? പെട്ടെന്നൊരു നിഗമനത്തിലെത്തുന്നതിനു പകരം കുറച്ച് സമയം നൽകുക. പലപ്പോഴും സമയം സത്യത്തെ പുറത്തു കൊണ്ടുവരും. ജീവിതം എന്നത് വളരെ ചെറുതാണ്. അവിടെ ഇല്ലാത്ത നിഴലുകളെ നോക്കി പേടിച്ചും സ്വന്തം ഊഹങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ക്രൂശിച്ചും നമ്മൾ എന്ത് നേടാനാണ്? ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടറിവിന്റെയോ ഊഹത്തിന്റെയോ പുറത്താണോ? എങ്കിൽ ഇന്ന് തന്നെ അവരോടൊന്ന് സംസാരിക്കുക. മറുവശം കൂടി അറിയുമ്പോൾ ഒരുപക്ഷെ ആ പിണക്കം അലിഞ്ഞു പോയേക്കാം. സത്യമറിയാതെ ആരെയും വിധിക്കരുത്. സ്വന്തം സമാധാനം നശിപ്പിക്കരുത്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം. വാട്സാപ്പ് ഗീതം, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നില പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാട്ടുമൈന. നാഗവള്ളി ആർ എസ് കുറുപ്പായിരുന്നു സംഭാഷണം നിർവഹിച്ചത്. മുരളിയുടെ ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മൺ ഈണം പകർന്നു. ഉദയഭാനു, പി സുശീല, പി ലീല, കവിയൂർ പൊന്നമ്മ, ഗ്രേസി, കണ്ണമ്മ എന്നിവരായിരുന്നു ഗായകർ. 1963 ഓഗസ്റ്റ് 31 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേം നസീർ, ആനന്ദൻ, ശശികുമാർ, ജോസ് പ്രകാശ്, മുതുകുളം രാഘവൻ പിള്ള, എസ് പി പിള്ള, ഷീല, ശാന്തി, ആറന്മുള പൊന്നമ്മ, മുട്ടത്തറ സോമൻ, അടൂർ ഭാസി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ കാട്ടുമൈനയിലെ ചില രംഗങ്ങൾ കളറായിരുന്നു എന്നത് ഒരു വലിയ സവിശേഷതയായിരുന്നു. 9 പാട്ടുകളായിരുന്നു കാട്ടുമൈനയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കാട്ടുമൈന എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

0: ശാസ്ത്രീയമായി പറഞ്ഞാൽ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നിലാകുന്നത് അവരുടെ ബുദ്ധിശക്തിയുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ അവരുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയുമായി ഒത്തുപോകാത്തതുകൊണ്ടാണ്. ഓരോ കുഞ്ഞിന്റെയും തലച്ചോറ് വിവരങ്ങൾ സ്വീകരിക്കുന്നതും അപഗ്രഥിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. ഇതിനെ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നു. ചില കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ഇളകാനോ നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്, എന്നാൽ മറ്റു ചിലർക്ക് തികച്ചും ശാന്തമായ അന്തരീക്ഷം വേണം. ഒരേ അച്ചിൽ വാർത്ത വിദ്യാഭ്യാസ രീതി എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും ഒരു നിശ്ചിത മാതൃകയിൽ ഊന്നിയുള്ളതാണ്. എല്ലാവരും ഒരേ വേഗതയിൽ പഠിക്കണമെന്നും ഒരേ രീതിയിൽ പരീക്ഷ എഴുതണമെന്നും അത് ശഠിക്കുന്നു. എന്നാൽ മസ്തിഷ്ക ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചില കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആണെന്നാണ്. അതായത് ചിത്രങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയും അവർ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നു. മറ്റു ചിലർ കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു പഠിക്കാനാണ് താല്പര്യം. കേവലം പുസ്തക വായനയിലൂടെ മാത്രം പഠിക്കാൻ നിർബന്ധിതരാകുമ്പോൾ കഴിവുള്ള പല കുട്ടികളും തങ്ങൾ പരാജയങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങുന്നു. ഈ അപകർഷതാബോധം അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ പോലും തളർത്തുന്നു. കുട്ടിയുടെ പഠന രീതിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ അവരുടെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു കുഞ്ഞിന്റെ ഇന്ദ്രിയപരമായ ആവശ്യങ്ങളെയും താൽപര്യങ്ങളെയും മാനിക്കുന്ന ഒരന്തരീക്ഷം അവർക്ക് ലഭിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കപ്പെടുന്നു. ഇത് ചിലപ്പോൾ പഠന വേഗത കുറയ്ക്കുന്നതോ പാഠങ്ങൾ കഥകളിലൂടെയോ കളികളിലൂടെയോ അവതരിപ്പിക്കുന്നതോ ആകാം. പഠനമെന്നത് ഒരു ഭാരമല്ലെന്നും രസകരമായ ഒരു പ്രക്രിയയാണെന്നും തിരിച്ചറിയുന്ന നിമിഷം അവരുടെ ഉള്ളിലെ ജിജ്ഞാസ ഉണരുന്നു. കുട്ടി പിന്നിലായി പോയതല്ല, മറിച്ച് വഴിതെറ്റിയതായിരുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. രീതികൾ മാറുമ്പോൾ പഠനം എളുപ്പമാകുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള പല കുടുംബങ്ങളും ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ അൺസ്കൂളിംഗ് തുടങ്ങിയ ബദൽ രീതികളിലേക്ക് ആകൃഷ്ടരാകുന്നത് ഈ തിരിച്ചറിവ് കൊണ്ടാണ്. സിസ്റ്റത്തിന് അനുയോജ്യമായ രീതിയിൽ കുട്ടിയെ മാറ്റുന്നതിന് പകരം കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുകയാണ് ഇത്തരം രീതികളിൽ ചെയ്യുന്നത്. ഇതിനെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. ഓരോ കുട്ടിയും തനതായ വ്യക്തിത്വമുള്ളവരാണെന്നും അവരുടെ വളർച്ചയുടെ താളം വ്യത്യസ്തമാണെന്നും നാം അംഗീകരിക്കണം. ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ ഏത് കുഞ്ഞിനും അത്യുജ്ജ്വലമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞനായ ഹോവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധി എന്നത് വെറുമൊരു സംഖ്യയല്ല. സംഗീതം, കായികം, പ്രകൃതി, സാമൂഹിക ഇടപെടലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകാം. ക്ലാസ് മുറിയിലെ മാർക്കുകൾ മാത്രം നോക്കി ഒരു കുഞ്ഞിനെ വിലയിരുത്തുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. കണക്കിൽ പിന്നിലാകുന്ന ഒരു കുട്ടി മികച്ചൊരു ചിത്രകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോ ആകാം. ഓരോ കുഞ്ഞിലുമുള്ള ആ പ്രത്യേക കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടി പിന്നിലാകുന്നു എന്ന് തോന്നുമ്പോൾ പരിഭ്രാന്തരാകാതിരിക്കുക. പകരം അവർക്ക് വിവരങ്ങൾ കൈമാറുന്ന രീതി ഒന്ന് മാറ്റിപ്പരീക്ഷിക്കുക. ഉദാഹരണത്തിന്, ചരിത്രം പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിപ്പിക്കുന്നതിന് പകരം ചരിത്ര പ്രധാനമായ ഒരിടം സന്ദർശിക്കുന്നത് കുട്ടിയുടെ ഓർമ്മയിൽ കൂടുതൽ കാലം നിലനിൽക്കും. അറിവെന്നത് അനുഭവങ്ങളിലൂടെ നേടേണ്ട ഒന്നാണ്. കുട്ടിയുടെ ജൈവികമായ ആവശ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള പഠന രീതികൾ അവരുടെ തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള ശേഷി കൂട്ടുകയും ചെയ്യുന്നു. പഠന വൈകല്യങ്ങൾ എന്ന് പലപ്പോഴും മുദ്രകുത്തപ്പെടുന്ന ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ADHD പോലുള്ള അവസ്ഥകൾ സത്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന തലച്ചോറുകളാണ്. തോമസ് ആൽവ എഡിസനും ആൽബർട്ട് ഐൻസ്റ്റീനും ഇത്തരം വെല്ലുവിളികൾ നേരിട്ടവരായിരുന്നു എന്ന് നാം ഓർക്കണം. അവർക്ക് അനുയോജ്യമായ രീതിയിൽ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ ലോകത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ കുട്ടികളും ഇത്തരത്തിൽ അപാരമായ സാധ്യതകളുള്ളവരാണ്. ആ സാധ്യതകളെ തിരിച്ചറിയാൻ അവർക്ക് നമ്മൾ നൽകേണ്ടത് സമയവും സ്നേഹവും അവർക്ക് ചേരുന്ന പഠന രീതികളുമാണ്. വിദ്യാഭ്യാസം എന്നത് മത്സരമല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ വേഗതയിൽ നടത്തുന്ന ഒരു യാത്രയാണ്. മറ്റുള്ളവരുമായി കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് അവരുടെ പഠനത്തോടുള്ള താൽപ്പര്യമില്ലാതാക്കും. തന്റെ കഴിവിനെ ആരും സംശയിക്കുന്നില്ലെന്നും തനിക്ക് പിന്തുണ നൽകാൻ ആളുണ്ടെന്നുമുള്ള ബോധം കുട്ടികളിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്നു. ഈ സുരക്ഷിത ബോധമാണ് പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മാനസികാവസ്ഥ. ഓരോ കുട്ടിയും വിജയിക്കാൻ ജനിച്ചവരാണ്. അവർക്ക് വേണ്ടത് ശരിയായ വഴിയും ആ വഴി കാണിക്കാൻ സ്നേഹമുള്ള ഒരു വഴികാട്ടിയുമാണ്. ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടത് തന്റെ കുട്ടി ഒരു പ്രശ്നമല്ല എന്നാണ്. നിലവിലുള്ള രീതികൾ കുട്ടിക്ക് ചേരാത്തതാകാം പ്രശ്നം. ആ തിരിച്ചറിവിൽ നിന്ന് തുടങ്ങുന്ന മാറ്റങ്ങൾ ഒരു കുഞ്ഞിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പ്രോത്സാഹിപ്പിക്കുക. പഠനമെന്നത് മുറിക്കുള്ളിലെ അടച്ചിട്ട ക്ലാസ്സുകളിലല്ല, മറിച്ച് പ്രകൃതിയും ജീവിതവും ചേർന്ന വലിയൊരു പാഠശാലയാണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കാം. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് അവരുടെ തനതായ പഠനശൈലികളെ ബഹുമാനിക്കാം. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പഠനകാലം ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്.
1: രക്ഷിതാക്കളറിയാൻ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നത് ഒരു റോഡും അതിന്റെ ഇരുവശങ്ങളിലായി കടകളും വീടുകളും ബസ് കാത്തു നിൽക്കുന്ന മനുഷ്യരും പൊടിയും വാഹനങ്ങളും ഇടയ്ക്കിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുമാണ്. ഒരു ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുയരുന്ന പൊതുചിത്രം അത്രയേ ഉള്ളൂ. എന്നാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനും കണ്ണൂരിനുമിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാച്ചപ്പൊയ്കയിലെത്തുന്ന ഒരാൾക്ക് ആ സാധാരണ ചിത്രം പെട്ടെന്ന് മാറിപ്പോകും. റോഡിന്റെ അരികിൽ പൂക്കൾ നിങ്ങളെ സ്വീകരിക്കും. വഴിയരികിൽ ശില്പങ്ങൾ കണ്ണുകളോട് സംസാരിക്കും. വൃത്തിയുള്ള നടപ്പാതകൾ ഒരു സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞുതരും. ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഒരു പൂന്തോട്ടത്തിന്റെ ഭാഗമാകാമെന്ന് അവിടം നമ്മളെ പഠിപ്പിക്കും. ഒരു ചായക്കട വെറും ഒരു ചായക്കടയല്ലെന്നും മനുഷ്യർ തമ്മിൽ സംസാരിക്കുകയും ചിരിക്കുകയും തർക്കിക്കുകയും ഓർമ്മകൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു ചെറിയ സാംസ്കാരിക കേന്ദ്രമാണെന്നും പാച്ചപ്പൊയ്ക നമ്മെ ഓർമ്മിപ്പിക്കും. ഒരു നാടിനെ മനോഹരമാക്കാൻ വലിയ സർക്കാർ പദ്ധതികൾ മാത്രമല്ല വേണ്ടത്. ഒരു കൂട്ടം മനുഷ്യർക്ക് സ്വന്തം നാടിനെ സ്നേഹിക്കാനറിയണം. അതിന്റെ മണ്ണിൽ ഒരു പൂവ് വിരിയുമ്പോൾ അത് തങ്ങളുടെ വീട്ടുമുറ്റത്ത് വിരിയുന്നത് പോലെ സന്തോഷിക്കാൻ കഴിയണം. റോഡരികിൽ ഒരു കടലാസ് കഷ്ണം കിടക്കുമ്പോൾ അതാരുടെയോ പ്രശ്നമാണെന്ന് പറഞ്ഞ് കടന്നുപോകാതെ ഇത് നമ്മുടെ നാടാണെന്ന് പറഞ്ഞ് അത് എടുത്തു മാറ്റാൻ കഴിയണം. പാച്ചപ്പൊയ്കയുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഒരു സർക്കാരിന്റെ ഉത്തരവിൽ നിന്നല്ല, ഒരു വലിയ കോൺക്രീറ്റ് പദ്ധതിയിൽ നിന്നുമല്ല, ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന്. വി ലവ് പാച്ചപ്പൊയ്ക എന്ന പേരിൽ നാട്ടുകാർ രൂപപ്പെടുത്തിയ കൂട്ടായ്മയുടെ പിന്നിൽ വളരെ ലളിതമായ ഒരു ആശയമുണ്ട്. നമ്മുടെ നാടിനെ നമ്മൾ തന്നെ സ്നേഹിക്കണം. സ്നേഹമെന്ന വാക്ക് ഇവിടെ ഒരു മുദ്രാവാക്യമല്ല, അത് പ്രവൃത്തിയാണ്. പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക, അവ വാടിപ്പോകാതിരിക്കാൻ വെള്ളമൊഴിക്കുക, വെയിൽ കഠിനമാകുമ്പോൾ അവയ്ക്ക് തണലൊരുക്കുക, മാലിന്യം അടിഞ്ഞുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ചെടികൾക്ക് വളം വാങ്ങാൻ ആവശ്യമായ പണം കണ്ടെത്തുക, പ്രവാസികളെയും നാട്ടുകാരെയും ഒരുമിപ്പിക്കുക, ഒരു ചെറിയ നാടിനെ എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇടമാക്കി മാറ്റുക. ഇതെല്ലാം ചേർന്നാണ് പാച്ചപ്പൊയ്കയുടെ പുതിയ മുഖം രൂപപ്പെട്ടത്. വഴിയരികിൽ സൂര്യകാന്തിയും ആന്തൂറിയവും ഓർക്കിഡും ബോഗൻവില്ലയും പൂക്കൾ വിടർത്തി യാത്രക്കാരെ സ്വീകരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് 2024 ഒരു പ്രാദേശിക വാർത്താ റിപ്പോർട്ട് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാച്ചപ്പൊയ്കയുടെ ശുചിത്വ പരിപാലനം ഒരു നാടിന്റെ കൂട്ടായ ശ്രമത്തിന്റെ ഉദാഹരണമായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഒരു പൂവ് സ്വയം ഒരു സംസ്കാരം സൃഷ്ടിക്കില്ല, പക്ഷേ പൂവിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന മനുഷ്യർ ഒരു സംസ്കാരം സൃഷ്ടിക്കും. അതാണ് പാച്ചപ്പൊയ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങൾ പലപ്പോഴും ആരുടേതുമല്ലാത്ത ഇടങ്ങളായി മാറിപ്പോകാറുണ്ട്. സ്വന്തം വീടിന്റെ മുറ്റം വൃത്തിയാക്കുന്ന ഒരാൾ പോലും പൊതുവഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് പരിചിതമായ കാഴ്ചയാണ്. സ്വന്തം വീടിന്റെ മതിൽ മനോഹരമാക്കുന്ന സമൂഹം പൊതുമതിലിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതും സാധാരണമാണ്. കാരണം പൊതു ഇടങ്ങളെ നമ്മൾ പലപ്പോഴും സ്വന്തമായി കരുതാറില്ല. പാച്ചപ്പൊയ്ക ആ മനോഭാവത്തോടാണ് ചെറിയൊരു കലാപം നടത്തിയത്. ഇവിടത്തെ റോഡ് പഞ്ചായത്തിന്റേത് മാത്രമല്ല, ഇത് നമ്മുടെ റോഡാണ്. ഇവിടത്തെ ബസ് സ്റ്റോപ്പ് യാത്രക്കാരുടേത് മാത്രമല്ല, ഇത് നമ്മുടെ ഇടമാണ്. ഇവിടത്തെ പൂക്കൾ ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തുള്ളതല്ല, അവ നമ്മുടെ സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവാണ് ഒരു പ്രദേശത്തെ വെറും ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിൽ നിന്ന് ഒരു സാംസ്കാരിക ഇടമായി മാറ്റുന്നത്. പാച്ചപ്പൊയ്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച അവിടെയുള്ള ശില്പങ്ങളാണ്. വഴിയരികിൽ കാണുന്ന ഒരു കാക്ക, കൊക്കിൽ മീനുമായി നിൽക്കുന്ന ആ കാക്ക സാധാരണ പക്ഷിയുടെ രൂപമല്ല, അത് നാടിന്റെ കാഴ്ചാഭാഷയുടെ ഭാഗമാണ്. അല്പമകലെയായി ടൗണിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന സീബ്ര, തല ഉയർത്തി നിൽക്കുന്ന ജിറാഫ്, പൂന്തോട്ടത്തിനിടയിൽ നിൽക്കുന്ന പുള്ളിമാൻ, ഇവയെല്ലാം ഒരു കുട്ടിയുടെ കണ്ണിൽ കളിപ്പാട്ടങ്ങളായിരിക്കും, ഒരു യാത്രക്കാരന്റെ കണ്ണിൽ അത്ഭുതമായിരിക്കും, ഒരു കലാപ്രേമിയുടെ കണ്ണിൽ പൊതുകലയായിരിക്കും. പക്ഷേ ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ കണ്ണിൽ ഇത് മറ്റൊന്നായിരിക്കും. ഒരു ഗ്രാമം തന്റെ പൊതു ഇടത്തെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിന്റെ ഉദാഹരണം. കാരണം പൊതു ഇടങ്ങൾ എല്ലായ്പ്പോഴും മതിലുകളും റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല, അവിടെ ഓർമ്മകളുണ്ടാവും, കലയുണ്ടാവും, ചരിത്രമുണ്ടാകും, കുട്ടികളുടെ ചിരിയുണ്ടാകും, പ്രായമായവരുടെ സംഭാഷണമുണ്ടാകും. അതുകൊണ്ട് തന്നെ പാച്ചപ്പൊയ്കയിലെ ശില്പങ്ങൾ അലങ്കാരങ്ങൾ മാത്രമല്ല, അവ നാടുമായി മനുഷ്യർ നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന് ചരിത്രത്തിന്റെ ഒരു മുഖവുമുണ്ട്. കേരളത്തിന്റെ സാമൂഹിക പോരാട്ട ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന മാറുമറയ്ക്കൽ സമരനായികയുടെ ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഒരു ഗ്രാമത്തിന്റെ പൊതുവിടത്തിൽ ചരിത്രം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനൊരു വലിയ അർത്ഥമുണ്ട്. ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം കിടക്കരുത്. ചരിത്രം ജനങ്ങൾ നടക്കുന്ന വഴിയിലേക്കും വരണം. ഒരു കുട്ടി ആ ശില്പത്തിന് മുന്നിൽ നിൽക്കണം, ഇതാരാണ് എന്ന് ചോദിക്കണം. അപ്പോൾ ചരിത്രം ഒരു പാഠപുസ്തകത്തിന്റെ അധ്യായത്തിൽ നിന്ന് ഒരു സംഭാഷണമായി മാറും. ഒരു സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അധികാരത്തിനു വേണ്ടി നടന്ന പോരാട്ടം പുതിയ തലമുറയുടെ കണ്ണുകൾക്ക് മുന്നിലെത്തും. അങ്ങനെ ഒരു ശില്പം വെറും സിമെന്റും നിറവും ചേർന്ന രൂപമല്ലാതാകും. അത് ഓർമ്മയുടെ രാഷ്ട്രീയമാകും. പാച്ചപ്പൊയ്കയുടെ വഴികൾ നമ്മോട് പറയുന്നത് സൗന്ദര്യത്തിനും സാമൂഹിക ബോധത്തിനും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്നാണ്. പൂക്കൾക്കും ചരിത്രത്തിനും ഒരുമിച്ച് ജീവിക്കാം. കലയും ശുചിത്വവും ഒരുമിച്ച് നിൽക്കാം. ഒരു പൊതുസ്ഥലം മനോഹരമാകുമ്പോൾ അതിന് സാമൂഹിക പ്രസക്തി നഷ്ടപ്പെടണമെന്നില്ല. മറിച്ച് സൗന്ദര്യം തന്നെ ചിലപ്പോൾ ഒരു സാമൂഹിക സന്ദേശമാകാം. വൃത്തിയുള്ള ഒരു റോഡ് നമ്മോട് പറയുന്നു, ഇവിടെ മനുഷ്യർ ശ്രദ്ധിക്കുന്നു. പൂക്കൾ നിറഞ്ഞ വഴിയരികുകൾ പറയുന്നു, ഇവിടെ സൗന്ദര്യത്തെ പൊതുസ്വത്തായി കാണുന്നു. ചരിത്ര ശില്പങ്ങൾ പറയുന്നു, ഇവിടെ ഓർമ്മകൾക്കിടമുണ്ട്. ഒരു തുറന്ന ഓഡിറ്റോറിയം പറയുന്നു, ഇവിടെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഒരു നാട് സാംസ്കാരിക ഇടമായി മാറുന്നത്. പാച്ചപ്പൊയ്കയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് പറയാതെ ഈ കഥ പൂർത്തിയാകില്ല. കേരളത്തിലെ പല ബസ് സ്റ്റോപ്പുകളും ഒരു സമൂഹത്തിന്റെ അനാസ്ഥയുടെ ചെറിയ പ്രതിമകളാണ്. പൊടി, പ്ലാസ്റ്റിക് കുപ്പികൾ, ചുമരിലെ പരസ്യങ്ങൾ, പാൻപരാഗിന്റെ ചുവന്ന പാടുകൾ, മഴ പെയ്താൽ കയറിപ്പറ്റുന്ന വെള്ളം, ബസ് വരുന്നതുവരെ അവിടെ നിൽക്കുന്ന മനുഷ്യർ പോലും ആ ഇടവുമായി ഒരു ബന്ധം സ്ഥാപിക്കാറില്ല. പക്ഷേ പാച്ചപ്പൊയ്കയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു പൂന്തോട്ടത്തിന്റെ ഭാഗമായി മാറുന്നു. ഇവിടെ ബസ് കാത്തിരിക്കുക എന്നത് ഒരു യാത്രയുടെ ഇടവേള മാത്രമല്ല, ഒരു പൊതുസ്ഥലത്തെ അനുഭവിക്കുന്ന നിമിഷം കൂടിയാണ്. ഒരു പൂവിനരികിൽ നിന്നുകൊണ്ട് ബസ് കാത്തിരിക്കുന്ന കുട്ടി ആ പൂവിനെ നശിപ്പിക്കാൻ ഒരു പക്ഷേ രണ്ടു തവണ ആലോചിക്കും. സൗന്ദര്യം പലപ്പോഴും മനുഷ്യന്റെ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നു. ഇതാണ് ഇത്തരം പൊതുവിടങ്ങളുടെ ഏറ്റവും വലിയ സാമൂഹിക പ്രാധാന്യം. ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ബോർഡുകൾ സ്ഥാപിക്കാം, പിഴ ചുമത്താം, നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു സ്ഥലത്തോട് മനുഷ്യർക്ക് വൈകാരികമായ ബന്ധമുണ്ടാകുമ്പോൾ സംരക്ഷണം കൂടുതൽ സ്വാഭാവികമാകും. പാച്ചപ്പൊയ്കയിൽ പൂക്കൾ സംരക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവിടെ മനുഷ്യർ തങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ഒരു ഭാഗം സംരക്ഷിക്കുകയാണ്. ഈ ഗ്രാമത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ രമേശേട്ടന്റെ ചായക്കടയ്ക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ ചായക്കടകൾക്ക്

0: ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വായനശാലകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, ക്ലബ്ബുകളെക്കുറിച്ച് സംസാരിക്കും, പാർട്ടി ഓഫീസുകളെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ ഒരു ചായക്കടയും അത്രത്തോളം പ്രധാനപ്പെട്ട പൊതുവിടമാണ്. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും, ക്രിക്കറ്റ് മത്സരം വിലയിരുത്തപ്പെടും, നാട്ടിലെ വിവാഹം മുതൽ ലോകയുദ്ധം വരെ സംസാര വിഷയമാകും. വയോധികനും വിദ്യാർത്ഥിയും തൊഴിലാളിയും വ്യാപാരിയും ഒരേ ബഞ്ചിലിരിക്കും. ഒരു ചായക്കടയിൽ ഒരു സമൂഹം അതിന്റെ ഔപചാരികതകൾ മാറ്റിവെക്കുന്നു. അതുകൊണ്ടാണ് രമേശേട്ടന്റെ ചായക്കട പാച്ചപ്പൊയ്കയിലെ ഒരു സാംസ്കാരിക സ്ഥാപനമായി കാണപ്പെടുന്നത്. പുലർച്ചെ തന്നെ ഉണർന്ന് പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഒരു മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു ചെറിയ പൊതുമണ്ഡലം രൂപപ്പെടുന്നു. അവിടെ ആളുകൾ വരുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, വാർത്തകൾ കൈമാറുന്നു. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ചിരികൾ ഉയരും. ഒരു ഗ്രാമം വെറും വീടുകളുടെ കൂട്ടമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരമിടങ്ങളാണ്. ഒരു ഗ്രാമത്തെ ഗ്രാമമാക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. പാച്ചപ്പൊയ്കയിൽ രൂപം കൊള്ളുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും ഈ ആശയത്തിന്റെ തുടർച്ചയാണ്. ചുമരുകളില്ലാത്ത ഒരു സാംസ്കാരിക വേദി. ഒരു കലാപരിപാടി നടക്കാം, ഒരു പൊതുയോഗം നടക്കാം, ഒരു കുട്ടിയുടെ നൃത്തപരിശീലനം നടക്കാം, ഒരു രാഷ്ട്രീയ ചർച്ച നടക്കാം, ഒരു വയോധികൻ സന്ധ്യയ്ക്കവിടെ ഇരിക്കാം. ഇവയെല്ലാം പൊതുവിടങ്ങളുടെ ജനാധിപത്യ സ്വഭാവം ഓർമ്മിപ്പിക്കുന്നു. നഗരവൽക്കരണത്തിന്റെ വലിയ പ്രതിസന്ധികളിലൊന്ന് മനുഷ്യർക്കൊരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞുവരുന്നതാണ്. നമ്മൾ വീടുകളിൽ ഒറ്റപ്പെടുന്നു, അപ്പാർട്ട്മെന്റുകളിൽ അടയുന്നു, സ്ക്രീനുകളിൽ സംസാരിക്കുന്നു. പക്ഷേ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ ഇടങ്ങൾ കുറയുന്നു. അതുകൊണ്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വെറുമൊരു നിർമ്മാണ പ്രവൃത്തിയല്ല, അത് മനുഷ്യരെ വീണ്ടും ഒരുമിച്ചിരുത്താനുള്ള ഒരു സാമൂഹിക ശ്രമമാണ്. ഓപ്പൺ ജിംനേഷ്യം പോലുള്ള സൌകര്യങ്ങളും അതേ ആശയത്തെ കൂടുതൽ വിശാലമാക്കുന്നു. ശരീരത്തിന്റെ ആരോഗ്യം വ്യക്തിയുടെ സ്വകാര്യ ഉത്തരവാദിത്വം മാത്രമല്ലെന്ന് പറയുന്ന ഒരു പൊതുധാരണയാണ് അതിലൂടെ രൂപപ്പെടുന്നത്. ആരോഗ്യവും പൊതുവിടവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. പാച്ചപ്പൊയ്കയുടെ മറ്റൊരു സവിശേഷത അതിന്റെ പഴമയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. പുതിയ പൂക്കളും ശില്പങ്ങളും പൊതുവിടങ്ങളും രൂപപ്പെടുമ്പോഴും മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച പഴയകാല ഇരുനില കെട്ടിടങ്ങൾ ഇന്നും അവിടെയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സന്ദേശമാണ്. വികസനമെന്നത് പഴയതെല്ലാം പൊളിച്ചുമാറ്റുക എന്നല്ല, പഴമയെ സൂക്ഷിച്ചുകൊണ്ട് പുതുമയിലേക്ക് നടക്കുക എന്നതാണ്. ഒരു നാടിന്റെ ഓർമ്മകൾ മുഴുവൻ ഇല്ലാതാക്കി അതിനെ മനോഹരമാക്കാനാവില്ല. ചരിത്രമില്ലാത്ത സൗന്ദര്യം പലപ്പോഴും ഒരു കൃത്രിമ സെറ്റ് പോലെയാകും. പക്ഷേ പഴയതും പുതിയതും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു നാടിന് ആത്മാവുണ്ടാകും. പാച്ചപ്പൊയ്കയുടെ ആത്മാവ് അതിന്റെ പൂക്കളിൽ മാത്രമല്ല, അതിന്റെ പഴയ കെട്ടിടങ്ങളിലുമുണ്ട്, അവിടുത്തെ ചായക്കടയിലുമുണ്ട്, വഴിയരികിലെ ശില്പങ്ങളിലുമുണ്ട്, പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്ന മനുഷ്യരുടെ കൈകളിലുമുണ്ട്. പ്രവാസത്തിൽ കഴിയുമ്പോഴും സ്വന്തം നാട്ടിലെ ഒരു പൂച്ചെടിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന മനുഷ്യരിലുമുണ്ട്. ഒരു സമൂഹം സ്വന്തം നാട്ടിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പാച്ചപ്പൊയ്ക തെളിയിക്കുന്നു. വികസനമെല്ലായ്പ്പോഴും വലിയ പാലങ്ങളുടെയും ഉയർന്ന കെട്ടിടങ്ങളുടെയും പേരല്ല. ചിലപ്പോൾ വികസനം ഒരു മാലിന്യ കൂമ്പാരമില്ലാതാകുന്നതാണ്, ചിലപ്പോൾ ഒരു പൂച്ചെടി വാടാതെ നിൽക്കുന്നതാണ്, ചിലപ്പോൾ ഒരു കുട്ടി സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കുന്നതാണ്, ചിലപ്പോൾ ഒരു വയോധികൻ ഇരിക്കാൻ ഒരു പൊതുബെഞ്ച് ലഭിക്കുന്നതാണ്, ചിലപ്പോൾ ചരിത്രം മറക്കാതിരിക്കാനായി ഒരു ശില്പം സ്ഥാപിക്കുന്നതാണ്, ചിലപ്പോൾ ഒരു ഗ്രാമം ഒന്നിച്ചു ചേർന്ന് പറയുന്നതാണ്, ഈ നാട് നമ്മുടേതാണ്, ഈ നാട് നമ്മുടേതാണ്. പാച്ചപ്പൊയ്കയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഒരുപക്ഷെ അതിന്റെ പൂക്കളല്ല, അതിന്റെ ഏറ്റവും വലിയ ശില്പവും വഴിയരികിൽ നിൽക്കുന്ന കാക്കയോ ജിറാഫോ അല്ല. അതിന്റെ ഏറ്റവും വലിയ നിർമ്മിതി മനുഷ്യരുടെ കൂട്ടായ്മയാണ്. കാരണം പൂക്കൾ നട്ടുവെക്കാൻ പണം കണ്ടെത്താം, ശില്പങ്ങൾ നിർമ്മിക്കാൻ കലാകാരെ കണ്ടെത്താം, റോഡുകൾ പണിയാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന വിശ്വാസം നിർമ്മിക്കുക എളുപ്പമല്ല. പാച്ചപ്പൊയ്ക അത് നിർമ്മിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ അത്ഭുതം. യൂറോപ്പിലെ മനോഹരമായ തെരുവുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രാമം എന്ന നിലയിൽ മാത്രം പാച്ചപ്പൊയ്കയെ കാണുന്നത് മതിയാകില്ല. കാരണം അതിന്റെ സൗന്ദര്യം യൂറോപ്പിനെ അനുകരിച്ചതുകൊണ്ടല്ല ഉണ്ടായത്, അത് സ്വന്തം നാട്ടിന്റെ മണ്ണിൽ നിന്നാണ് വളർന്നത്. മലയാളിയുടെ നാട്ടുസ്നേഹത്തിൽ നിന്ന്, പ്രവാസിയുടെ ഓർമ്മയിൽ നിന്ന്, കലാകാരന്റെ കയ്യിൽ നിന്ന്, ഒരു ചായക്കടക്കാരന്റെ പുലർച്ചയിൽ നിന്ന്, ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പിൽ നിന്ന്, ഒരു പൂച്ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സാധാരണ മനുഷ്യന്റെ സ്നേഹത്തിൽ നിന്ന്. അതിനാൽ പാച്ചപ്പൊയ്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, ഒരു ചോദ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാടുകളെ ഇങ്ങനെ മാറ്റാൻ നമുക്കും കഴിയില്ലേ? നമ്മുടെ ഗ്രാമത്തിലെ ഒരു റോഡ് വൃത്തിയാക്കാൻ, ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പൂച്ചെടി നട്ടുപിടിപ്പിക്കാൻ, ഒരു പൊതുചുമരിൽ ഒരു ചിത്രമൊരുക്കാൻ, മറന്നുപോകുന്ന ഒരു ചരിത്ര സ്മരണയെ ഒരു ശില്പമായി ഉയർത്താൻ, ഒരു ചായക്കടയെ വീണ്ടും സംവാദത്തിന്റെ ഇടമാക്കാൻ, ഒരു കുട്ടിക്ക് കളിക്കാനും ഒരു വയോധികനിരിക്കാനും എല്ലാവർക്കും ഒരുമിച്ചു കൂടാനും കഴിയുന്ന ഒരു പൊതുസ്ഥലം നിർമ്മിക്കാൻ. പാച്ചപ്പൊയ്കയുടെ കഥയുടെ പ്രസക്തി അവിടെയാണ്. അത് നമ്മൾ കാണാൻ പോകുന്ന ഒരു മനോഹരമായ ഗ്രാമമല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ആശയമാണ്. ഒരു നാടിന്റെ വികസനം ജനങ്ങളുടെ കൈകളിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകം. ഒരു സാംസ്കാരിക ഇടം നിർമ്മിക്കാൻ എല്ലായ്പ്പോഴും വലിയ കെട്ടിടങ്ങൾ വേണ്ട.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഇഷ്ടഗാനങ്ങൾ ലോക ബധിരദിന പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ ലോകം ശബ്ദങ്ങളാൽ സമ്പന്നമാണ്. എന്നാൽ ശബ്ദമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സെപ്റ്റംബർ 28 ലോക ബധിരദിനം ശബ്ദമില്ലാത്ത ആ ലോകത്ത് ജീവിക്കുന്നവരുടെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ദിനം. അവരുടെ പോരാട്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ഈ ദിവസം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പി രചന, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. കേൾക്കാൻ കൊതിക്കുന്നു ആനന്ദേശ്വരത്തു നിന്നും സ്റ്റീഫൻ.

ശബ്ദത്തെ നുകരാൻ എനിക്കാവതില്ലെന്നൊരു തരിയും എന്ന് മഹാകവി വള്ളത്തോൾ തന്റെ ബിധിരവിലാപം എന്ന കാവ്യത്തിൽ വേദനയോടെ കുറിച്ചു. ശബ്ദത്തിന്റെ ലോകം അദ്ദേഹത്തിന് അന്യമായപ്പോൾ കാഴ്ചയുടെയും സ്പർശത്തിന്റെയും ലോകം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു. ബധിരത എന്ന ദുഃഖത്തെ ശക്തമായി മാറ്റിയ ആ കവി പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെറുവണ്ണൂരിൽ നിന്നും അശോകൻ, കുഞ്ഞുമുഹമ്മദ്, നാസർ, രവി എന്നിവർ. ചിത്രം നീലക്കണ്ണുകൾ. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, ആലാപനം PJ ചന്ദ്രൻ.

സംഗീതത്തിന്റെ ലോകം ശബ്ദമില്ലാതെ ചിന്തിക്കാനാവില്ല. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞരിൽ ഒരാളായ ലുഡ്വിഗ് വാൻ ബിഥോവൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ ബധിരനായിരുന്നു. പക്ഷേ ആ ബധിരത അദ്ദേഹത്തിന്റെ സംഗീത സൃഷ്ടികൾക്ക് തടസ്സമായില്ല. ബിഥോവന്റെ മൂന്നാം സിംഫണിയുടെ ആത്മാവ് ശബ്ദമില്ലാത്ത മനസ്സിൽ നിന്നും ഉയർന്നുവന്ന അസാധാരണമായ സംഗീതമായി. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം അശ്വതി എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനം പി ജയചന്ദ്രൻ ആലപിച്ചിരിക്കുന്നു. ഗാനം ആവശ്യപ്പെട്ടത് കഴക്കൂട്ടത്തു നിന്നും ചന്ദ്രൻ നായർ.

ബധിരത എന്നത് ഒരു വൈകല്യമല്ല, അതൊരു വ്യത്യസ്തമായ ആശയവിനിമയ രീതിയാണ്. ആംഗ്യഭാഷയിലൂടെയും ചുണ്ടുകളുടെ ചലനങ്ങളിലൂടെയും അവർ ആശയവിനിമയം നടത്തുന്നു. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. ആശയവിനിമയത്തിന്റെ അപാരമായ സൗന്ദര്യം ആ ഭാഷയ്ക്കുണ്ട്. കേൾക്കാം ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെട്ടത് ചാരുപാറയിൽ നിന്നും മുകിൽ, മയൂരി എന്നിവർ.

ശബ്ദമില്ലാത്ത ഒരു ലോകം അവരെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയേക്കാം. ആ ഒറ്റപ്പെടലിൽ പക്ഷേ അവർക്ക് അവരുടേതായൊരു ലോകമുണ്ട്. നിറങ്ങളുടെയും ഭാവങ്ങളുടെയും സ്പർശനങ്ങളുടെയും ലോകം. ആ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ അവർക്ക് പിന്തുണ നൽകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണമിട്ട ഗാനം. പിക്നിക് എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊല്ലംകാവ് നിന്നും സോമശേഖരൻ, പ്രദീപ് കുമാർ, രേവതി എന്നിവർ.

നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് പോലെ ബധിരരായ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. കാഴ്ചകളുടെ അപാരമായ ദൃശ്യവിരുന്ന് സമ്മാനിക്കാൻ നമുക്ക് കഴിയണം. ഇഷ്ടഗാനങ്ങളിൽ കേൾക്കാം മിനിമോൾ എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് കരമനയിൽ നിന്നും ഹരികുമാരൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശബ്ദമില്ലാത്തൊരു ജീവിതം എന്നത് സങ്കടകരമാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ പലപ്പോഴും അവർ അത്ഭുതകരമായ കഴിവുകൾ ഉള്ളവരാണ്. കാഴ്ചശക്തിയും മറ്റിന്ദ്രിയങ്ങളും അവർക്ക് കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുന്നു. ആ ശക്തിയെയും കഴിവുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ജീവിതത്തെ അസാധാരണമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി അഷ്ടമുടിക്കായൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ ഈണം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നത് മണക്കാലിൽ നിന്നും അശ്വതി.

ബധിരരായ ആളുകൾക്ക് ലോകം കൂടുതൽ സൗഹൃദപരമാകണം. അവർക്ക് ജോലിയും വിദ്യാഭ്യാസവും സാമൂഹിക അംഗീകാരവും ലഭിക്കണം. നമ്മുടെ സഹാനുഭൂതിയും പിന്തുണയും അവർക്ക് ആത്മവിശ്വാസം നൽകും. കഴിയുമെങ്കിൽ സുഹൃത്തുക്കൾ അവരുടെ ഭാഷ സ്വായത്തമാക്കണം. ഇഷ്ടഗാനങ്ങളിൽ ഇനി സലീൽ ചൗധരി ഈണം പകർന്ന ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനുവേണ്ടി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് പുനലാൽ നിന്നും ലിസി.

കഥകൾ. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഒരു രാജ്യത്തിന്റെ സംസ്കാരം അതിന്റെ ജനങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലുമാണ് എന്നാണ്. ഹൃദയത്തിൽ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്കാരം പൂർണ്ണമാകൂ. ശബ്ദമില്ലാത്തവരുടെ ലോകത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹം വികസിത സമൂഹമാകുന്നത്. കേൾക്കാം ഹൃദയത്തിന്റെ നിറങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീകുമാരൻ തമ്പി രചിച്ച് ആർ സുദർശനം ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് പി സുശീല. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് വിഴിഞ്ഞത്തുനിന്നും വസന്തകുമാരി.

ബധിരരായ ആളുകളെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താതെ അവരെ നമ്മുടെ കുടുംബങ്ങളാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അവർക്കും ചിരിക്കാനും കരയാനും സ്വപ്നം കാണാനും അവകാശമുണ്ട്. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒപ്പം നിൽക്കുക എന്നതാണ് കാര്യം. ഒരു കാര്യം ഗൗരവത്തോടെ ചോദിക്കുകയാണ്, വീട്ടിൽ കേൾവിക്കുറവുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ എന്താ പറഞ്ഞേ എന്നൊന്നുകൂടെ എടുത്തു ചോദിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ? എങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ ജോയ് ഈണം പകർന്ന ഗാനം. രചന ബിജു തിരുമല, ആലാപനം കെ ജെ യേശുദാസ്. സർപ്പം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ആവണീശ്വരത്തു നിന്നും അംബരീക്ഷൻ, ഗംഗാധരൻ എന്നിവർ.

ലോക ബധിര ദിനത്തിന്റെ ഈ വേളയിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കാം. ബധിരത ഒരു വെല്ലുവിളിയല്ല, അത് ജീവിതത്തെ വ്യത്യസ്തമായി കാണാനുള്ള ഒരു വഴിയാണ്. അത് ഉൾക്കൊള്ളും, മനസ്സിലാക്കും, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ബോധത്തോടെ മുന്നോട്ടു പോകും. ഇഷ്ടഗാനങ്ങളിൽ ഒടുവിൽ മൂഴിയിൽ നിന്ന് സുചി ആവശ്യപ്പെട്ട ഗാനം. തകര എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം. കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനം ഇന്നത്തെ ദിവസത്തിന്റെ പ്രസക്തിക്കു വേണ്ടി സമർപ്പിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് തിലകൻ എന്ന അഭിനയ പ്രതിഭയുടെ വിശേഷങ്ങൾ കേൾക്കാം. അരങ്ങിലും അഭ്രപാളികളിലും അരനൂറ്റാണ്ടിലേറെക്കാലമായി അഭിനയത്തിന്റെ സുവർണമുദ്ര ചാർത്തിയ അതുല്യ നടൻ, ശരീരത്തിന്റെ ഓരോ അണുവിലും പൂർണമായും നടനായിരുന്ന മനുഷ്യൻ, സ്വജീവിതത്തിൽ നിന്നും അരങ്ങിൽ നിന്നും നേടിയെടുത്ത അത്യപൂർവ അനുഭവങ്ങളുടെ കരുത്തും കാതലും കൊണ്ട വ്യക്തിത്വ വിശേഷം, അരങ്ങത്ത് ഇടിവെട്ടിപ്പെയ്ത പേമാരി, തിരശീല തിളക്കത്തിൽ കത്തിജ്വലിച്ച നവരസ സൂര്യൻ, ആദ്യന്ത നായക വേഷങ്ങൾ മുതൽ ചെറുതും വലുതുമായ പാർശ്വകഥാപാത്രങ്ങൾ വരെ പ്രാണൻ പകർന്ന് അനശ്വരമാക്കിയ നടൻ കെ സുരേന്ദ്രനാഥ തിലകൻ, 3 ദശാബ്ദം മലയാള സിനിമയിൽ ഉദാത്ത അഭിനയശൈലിയുടെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു തിലകൻ. 1973 പെരിയാർ എന്ന ചലച്ചിത്രത്തിലൂടെ പി ജെ ആന്റണി അവതരിപ്പിച്ച തിലകൻ എന്ന നടൻ പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. കെ ജി ജോർജിന്റെ ഉൾക്കടൽ, കോലങ്ങൾ, യവനിക, ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക്, ആദാമിന്റെ വാരിയെല്ല്, പഞ്ചവടിപ്പാലം എന്നീ ക്ലാസിക്കുകൾ തിലകൻ എന്ന നടന പ്രതിഭയെ വാർത്തെടുക്കുകയായിരുന്നു. കരുത്തൻ കഥാപാത്രങ്ങൾക്ക് പ്രാണൻ പകർന്ന് അനശ്വരമാക്കാൻ തിലകന് കളമൊരുക്കിക്കൊടുത്ത ചിത്രങ്ങളായിരുന്നു ഇവ.

മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകർ തങ്ങളുടെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ തിലകന് നൽകി. ആഹാര്യവും ആംഗികവും വാചികവും സാത്വികവുമായ അഭിനയ വിശേഷങ്ങളാൽ ആ കഥാപാത്രങ്ങൾക്കൊക്കെ അമരത്വമേകാൻ തിലകന് കഴിഞ്ഞു. ഒരു വേഷവും മറ്റൊന്നിന്റെ പകർപ്പാകരുതെന്നും ഒന്നൊന്നിനേക്കാൾ മികച്ചതാകണമെന്നും നിർബന്ധം പിടിച്ചു, നിശ്ചയദാർഢ്യം കാട്ടി. 100 അച്ഛന്മാർക്ക് വേഷമിട്ടപ്പോൾ 100 തരം വ്യക്തിത്വ വിശേഷങ്ങൾ, 10 അച്ഛന്മാർക്ക് ലോഹയിട്ടപ്പോൾ 10 വ്യത്യസ്ത വൈദികരായി. ഏകത്വത്തിലെ നാനാത്വം. മലയാള സിനിമ കണ്ട മഹാതിര കഥാകൃത്തുക്കൾ MT വാസുദേവൻ നായരും P പത്മരാജനും AK ലോഹിതദാസും തങ്ങളുടെ കരുത്തൻ കഥാപാത്രങ്ങളെ തിലകനിൽ ജീവനോട് ദർശിച്ചു. ഇന്നും എന്നും മലയാള സിനിമയിൽ ഒരു നടൻ നൽകിയ പാത്രവ്യാഖ്യാനങ്ങൾക്ക്, ആവിഷ്കാര ചാരുതകൾക്ക് ഉത്തമ നിദർശനങ്ങളാണ് പഞ്ചാഗ്നിയും ഋതുഭേദവും പെരുന്തച്ഛനും മൂന്നാം പക്കവും കിരീടവും ഒക്കെ. ഇതിലെ തിലകൻ കഥാപാത്രങ്ങളുടെ പെരുമയിൽ പ്രേക്ഷകർ അത്ഭുത സ്തബ്ധരാണ് അന്നും ഇന്നും.

പെരുന്തച്ഛൻ സംവിധാനം ചെയ്തത് അജയനാണ്. അജയന്റെ ഏക ചിത്രം പഞ്ചമിപ്പെറ്റ പന്തിരുകുലം എന്ന കേരള മിത്തോളജിയിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ട ഏക കഥയാണ് പെരുന്തച്ഛൻ. കലാകാരനായ മഹാശില്പി സ്വന്തം മകന്റെ സർഗപ്രതിഭയിൽ അസൂയാലുവാകുന്നതാണ് ഐതിഹ്യ കഥ. എന്നാൽ തമ്പുരാന്റെ മാനം കാക്കുന്നതിന് തന്റെ മകനെ ബലി കൊടുക്കുന്ന പിതാവായി ചലച്ചിത്രം എം ഡിയുടെ തോലികയിലൂടെ സർഗധനമായി. പെരുന്തച്ഛനെ തിലകൻ ആവാഹിക്കുകയായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം അതിലൂടെ തിലകന് ലഭ്യമായി. മികച്ച രണ്ടാമത്തെ നടനുള്ള ദേശീയ ബഹുമതി ഋതുഭേദത്തിലൂടെയും പഞ്ചാഗ്നിയിലൂടെയും തിലകന് കൈവന്നു. പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മൂന്നാം പക്കം എന്നീ ചിത്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷക മനസ്സുകളിൽ ഉറപ്പിച്ചത് തിലകന്റെ ഉത്തുംഗ പ്രതിഭാ നടനമായിരുന്നു. മൂന്നാം പക്കത്തിൽ സ്നേഹവാത്സല്യമൂർത്തിയായ മുത്തച്ഛൻ, മുന്തിരിത്തോപ്പിൽ കാമപിശാജായ രണ്ടാനച്ഛൻ, മനുഷ്യപ്രകൃതിയുടെ ഇരുധ്രുവങ്ങൾ, കടൽ കൊണ്ടുപോയ കൊച്ചുമകൻ, മൂന്നാം പക്കം മൃതശരീരമായി കരക്കിടിഞ്ഞപ്പോൾ അവനു വേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഒടുവിൽ കടലിന് തന്നെ തന്നെ അർപ്പണം ചെയ്യുന്ന അപ്പുപ്പൻ, മകളായി കാണേണ്ടവളുടെ പ്രണയവും ജീവിതവും തകർത്ത് ക്രൂരമായി ബലാത്കാരം ചെയ്ത് വിജയം നേടിയെന്ന് അഹങ്കരിക്കുന്ന രണ്ടാനച്ഛൻ, ഒരു സംവിധായകന്റെ രണ്ട് കഥാപാത്രങ്ങൾ, രണ്ടും രണ്ടു പാത്രങ്ങൾ.

ലോഹിതദാസിന്റെ പ്രഥമ തിരക്കഥയായി തനിയാവർത്തനവും പ്രമുഖ തിരക്കഥയായി കിരീടവും മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സ്ഥിരപ്രതിഷ്ഠകളാണ്. തനിയാവർത്തനത്തിലെ ആചാരവിശ്വാസിയായ പാവം തറവാട്ടുകാരനവർ, കുടുംബ ദുരന്തങ്ങൾക്ക് മുന്നിൽ നിസ്സഹായനായി പോകുന്ന നിഷ്കളങ്കനായ കുടുംബനാഥൻ, തിലകൻ ആ കഥാപാത്രത്തെ അതിമനോഹരമാക്കി. കിരീടത്തിലെ അച്ഛൻ മലയാളിയുടെ നെഞ്ച് തകർത്തു. പിതൃപുത്രബന്ധം ഇത്രയും ദുരന്തമായി തീർന്ന ഒരു ചലച്ചിത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ല. അച്യുതൻ നായർ എന്ന അച്ഛനും സേതു എന്ന മകനും കേരളത്തെ ആകെ ചങ്ക് പൊട്ടിക്കരയിച്ചു. സ്ഫടികം, പവിത്രം തുടങ്ങിയ ചിത്രങ്ങളിലും പിതൃപുത്രബന്ധം തന്നെ വ്യാകരണങ്ങൾ വിരചിച്ചു. കിലുക്കം, മിന്നാരം, പക്ഷി, പിൻഗാമി, മായാമയൂരം എന്നിങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ. തിലകൻ മുഖവും സ്വരവും രക്തവും മജ്ജയും കൊടുത്ത കഥാപാത്രങ്ങൾ, വിഭിന്നതയും വ്യത്യസ്തതയും കൊണ്ട് അവ ഇന്നും ആസ്വാദക മനസ്സുകളുടെ തിരശീലകളിൽ അനശ്വരമായി നിലകൊള്ളുന്നു.

ക്ലാസിക് ചിത്രങ്ങളെന്നോ കച്ചവട ചിത്രങ്ങളെന്നോ വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കഥാപാത്രങ്ങളെ ഭാവപ്രകാശമാക്കുകയായിരുന്നു തിലകൻ. തന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങളാണ് പ്രധാനമെന്ന് തിലകൻ തെളിയിച്ചു. ഒന്നിനൊന്ന് മാറ്റം കൊണ്ട പാത്രങ്ങൾ, ഓരോന്നിലും അത് അംശമായും അവതാരമായും പ്രകാശിച്ചു. വൃദ്ധനായും വില്ലനായും കാമിയായും കോമാളിയായും വൈദികനായും വൈരാഗിയായും ഭ്രാന്തനായും ശാന്തനായുമൊക്കെ അദ്ദേഹം മിന്നിത്തിളങ്ങി. നവരസങ്ങളെല്ലാം ശരീരത്തിലും ശബ്ദത്തിലും ഭാവഭാവങ്ങളിലും നിറഞ്ഞു തുളുമ്പി. കൗരവറെന്ന ചിത്രം പകവീട്ടലിന്റെയും പകരം വീട്ടലിന്റെയും ഭയാനക ഭാവം ആവിഷ്കരിക്കുന്ന ചലച്ചിത്രം. ജീവിതവും കുടുംബവും ഇല്ലായ്മ ചെയ്ത് തന്നെ അംഗഹീനനാക്കിയ പോലീസ് ഓഫീസറെയും കുടുംബത്തെയും കൊന്നൊടുക്കാൻ വരുന്ന ഉജ്ജ്വല പ്രതിനായകനായി അതിൽ തിലകൻ വിരാജിച്ചു എന്ന് വേണം പറയാൻ. അതിൽ കഥാപാത്രത്തിന്റെ മരണം പോലും ഗംഭീരമാണ്.

ഒറ്റക്കമ്പിനാദം. സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങളിൽ തിലകൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ആസ്വദിച്ചാവിഷ്കരിച്ച കഥാപാത്രങ്ങളായിരുന്നു അവ എന്ന് വേണം പറയാൻ. നിത്യജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പച്ച മനുഷ്യരെ നർമ്മത്തിന്റെ നേർത്ത നിറം ചാർത്തി സത്യൻ അന്തിക്കാട് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. നാടോടിക്കാറ്റിലെയും പട്ടണപ്രവേശത്തിലെയും അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ബോംബെയിൽ നിന്ന് വരുന്ന ഹിന്ദി പറയുന്ന അമ്മാവൻ ദാദ, സന്ദേശത്തിലെ അച്ഛൻ, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ കൊച്ചുതോമ, ഒന്നും ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാവില്ല. കമലിന്റെ ചിത്രങ്ങളിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതൊക്കെ മിഴിവേകാൻ തിലകന് കഴിയുകയും ചെയ്തു. ഓർക്കാപ്പുറത്തിലെ വില്ലൻ, ഉണ്ണികളെ ഒരു കഥ പറയാമിലെ പള്ളിയിലെ അച്ഛൻ, ഗസലിലെ തങ്ങളുപ്പാപ്പ, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. മോഹൻ സംവിധാനം ചെയ്ത പക്ഷേ എന്ന ചിത്രത്തിലെ കുതന്ത്ര സമ്പന്നൻ, അടൂരിന്റെ മതിലുകളിലെ ജയിൽ വാർഡൻ, അരവിന്ദന്റെ ഒരിടത്തിലെ നാടക മാനേജർ ഒക്കെ എടുത്തു പറയാവുന്ന വേഷപ്പകർച്ചകൾ. പിന്നെ ടി കെ രാജകുമാറിന്റെ ചാണക്യൻ എന്ന ചിത്രം. പിന്നെ കണ്ണെഴുതി പൊട്ടും തൊട്ട് വ്യത്യസ്തം, മനോഹരം.

എന്ന അദ്വിതീയനായ നടനെക്കുറിച്ച് എം ഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതുതരം കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന അപാര റേഞ്ചുള്ള വലിയ നടനായിരുന്നു തിലകൻ. എല്ലാ അർത്ഥത്തിലും ശരീരത്തിന്റെ ഓരോ അണുവിലും പൂർണമായും നടനായിരുന്ന മനുഷ്യൻ. മനോഹരമായ ചലനങ്ങളാലും ശരീരഭാഷയാലും തന്റെ നടന വൈഭവം വെളിപ്പെടുത്താൻ ആ മഹാനടന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിനയത്തിലുള്ള സമർപ്പണവും കൃത്യതയും എടുത്തു പറയേണ്ടതുണ്ട്. ഋതുഭേദത്തിലാണ് തിലകന് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. സ്റ്റേജിലെ തിലകന്റെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്. അസാധ്യമാണ് അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ. ഋതുഭേദത്തിന്റെ ഒരു സീനിൽ വായിൽ മുറുക്കാനിട്ടുകൊണ്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഡബ്ബിംഗ് സമയത്ത് മുറുക്കാൻ വാങ്ങിക്കൊണ്ടുവരാൻ ആളെ അയച്ചിട്ട് കാണുന്നില്ല. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് കൃത്യമായി വായ് നിറയെ മുറുക്കാൻ വച്ചിട്ടെന്നോണം തിലകൻ അനായാസേന ഡബ്ബ് ചെയ്ത് ഫലിപ്പിച്ചു. ഋതുഭേദത്തിലും പരിണയത്തിലും ഗംഭീര പ്രകടനങ്ങളാണ് തിലകന്റേത്. ഏതു കഥാപാത്രത്തെയും നന്നായി ഉൾക്കൊണ്ട് സമർപ്പിച്ച നടന ചേതസായി തിലകൻ.

മലയാള സിനിമയുടെ അഭിമാനവും ആത്മവിശ്വാസവുമായിരുന്നു തിലകൻ. തിരശീലയിലെ അഭിനയയിടങ്ങളുടെ സാധ്യതയും ചാരുതയും അറിയിച്ചാണ് തിലകൻ അരങ്ങൊഴിഞ്ഞത്. പകരം വയ്ക്കാനാവാത്തത് എന്ന സാധാരണ വിശേഷണത്തെ ഗാംഭീര്യത്തോടെ തിലകൻ എന്ന നാമത്തോട് ചേർത്ത് നാം ഇനി എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും. എവിടെയും തലകുനിക്കാത്ത പോരാളിയായിരുന്നു തിലകൻ. ഒരു മികച്ച നടനു മാത്രം കഴിയാവുന്ന വിധം അദ്ദേഹം തന്റെ ഓരോ കഥാപാത്രത്തിനും അപൂർവമായ ഉയിരും മിഴിവും പകർന്ന് അവരെ സിനിമാ ചരിത്രത്തിന്റെ താളുകളിലെത്തിച്ചു. സ്വയം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത തന്റെ അഭിനയ വിദ്യാലയത്തെ വളർത്തി വലുതാക്കി തിലകൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നു. സിനിമയിലേക്കെത്തിയ പുതുമുറക്കാർക്ക് താൻ പഠിച്ച പാഠങ്ങൾ സ്നേഹത്തോടെ ചൊല്ലിക്കൊടുത്തു. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തട്ടിൽ കയറിയ ഒരു കുട്ടിയിൽ നിന്ന് ഉസ്താദ് ഹോട്ടലിലെ കഥാപാത്രത്തിലേക്കുള്ള ദൂരം മലയാള ചലച്ചിത്ര ചരിത്രം കണ്ട ഏറ്റവും വലിയ നടന്മാരിലൊരാളുടെ അഭിനയ നവീകരണ ചരിത്രം കൂടിയാണ്. കടലിരമ്പം മുഴങ്ങുന്ന ശബ്ദത്തിൽ കൃത്യവും വ്യക്തവുമായ ശരീരഭാഷയിൽ ഭാവങ്ങളുടെ സ്വർണശുദ്ധിയിൽ ആ നടൻ തന്റെ കഥാപാത്രങ്ങളുടെ ഒക്കെ ഉള്ളിൽ തിലകൻ എന്ന കയ്യൊപ്പ് ചാർത്തി.

നിരീക്ഷണത്തിന്റെ സൂക്ഷ്മതയിൽ, അനുഭവങ്ങളുടെ ചിന്തയിട്ടുമിനുക്കിയ പാഠങ്ങളിൽ, ഓരോ ചലച്ചിത്രത്തിലും തന്നിലെ നടനെ പുതുക്കാൻ കാണിച്ച ശ്രദ്ധയിൽ തിലകൻ അനന്യനായി. ആ കഥാപാത്രങ്ങൾ അനശ്വരങ്ങളായി. സ്വന്തം നെഞ്ചിൽ നിശബ്ദം മുഴങ്ങുന്ന വീതുളിയുടെ കരച്ചിൽ സിനിമാശാലകളിലൂടെ വിങ്ങലാക്കാൻ കഴിഞ്ഞ പെരുന്തച്ചൻ. മൂന്നാം പക്കം കടലുറപ്പിച്ച വലിയ നഷ്ടത്തിന്റെ കൈപിടിച്ച് ആഴങ്ങളിലേക്ക് കാലുപതറാതെ ഇറങ്ങിച്ചെല്ലുന്ന മുത്തച്ഛൻ. സങ്കടവിധികളുടെ കിരീടവും ചെങ്കോലുമണിയേണ്ടി വന്ന മകനുവേണ്ടി അശാന്തം തുടിച്ച അച്ഛൻ. ഏതോ കണക്കു പുസ്തകത്തിൽ ജീവിതം സ്ഫടിക തുല്യം പ്രകാശിക്കുന്നതും വീണുടയുന്നതും കാണേണ്ടി വന്ന ചാക്കോമാഷ്. തിലകന്റെ ഭാവഗരിമയാർന്ന കഥാപാത്രങ്ങൾ. കഠിനമായ കലഹവും അതിലും കഠിനമായ സ്നേഹവും കൊണ്ട് എഴുതിയ ആത്മകഥയാണ് തിലകന്റേത്. അഭിനയം അവനവന്റെ ആനന്ദമാണെന്ന തത്വശാസ്ത്രം തിലകൻ ഉൾക്കൊണ്ടിരുന്നു. അത് കാഴ്ചക്കാരനിലേക്ക് പകരാനാവുന്നതാണ് കലാകാരന്റെ സാഫല്യമെന്നും തിലകൻ തിരിച്ചറിഞ്ഞിരുന്നു. വേഷമിട്ടയാൾ മടങ്ങിയാലും വേഷങ്ങൾ ചിരകാലം നിലനിൽക്കണമെന്ന് തിലകൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അദ്ദേഹം സ്വന്തം അഭിനയ ജീവിതത്തിന്റെ സത്യമാക്കി, സൗന്ദര്യവുമാക്കി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ചില മാറ്റങ്ങൾ വലിയ മുദ്രാവാക്യങ്ങളോടെയല്ല സംഭവിച്ചത്. പതുക്കെ വീടുകളുടെ ഉള്ളറകളിൽ നിന്ന് അയൽവഴികളിലൂടെ, ചെറിയ കൂട്ടായ്മകളിലൂടെ അവ സമൂഹത്തിന്റെ സ്വഭാവം തന്നെ മാറ്റി. കുടുംബശ്രീ അത്തരമൊരു നിശബ്ദ വിപ്ലവമാണ്. ആദ്യം നോക്കുമ്പോൾ അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി തോന്നാം. സമ്പാദ്യം, വായ്പ, ചെറുകിട സംരംഭം, തൊഴിൽ ഇവയാണ് അതിന്റെ ദൃശ്യമായ മുഖങ്ങൾ. എന്നാൽ അതിന്റെ യഥാർത്ഥ സാമൂഹിക പ്രാധാന്യം കണക്ക് പുസ്തകങ്ങൾക്കപ്പുറമാണ്. ഒരിക്കൽ സ്വന്തം വീട്ടിലെ സാമ്പത്തിക തീരുമാനങ്ങളിൽ പോലും ശബ്ദമില്ലാതിരുന്ന അനേകം സ്ത്രീകളെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും അയൽപ്പക്കത്തെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചും പൊതുസമൂഹത്തെക്കുറിച്ചും സംസാരിക്കുന്ന പൌരരാക്കി മാറ്റിയതാണ് കുടുംബശ്രീയുടെ വലിയ സംഭാവന. 1998 കേരള സർക്കാർ ആരംഭിച്ച കുടുംബശ്രീയുടെ അടിസ്ഥാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എന്നാൽ സ്ത്രീകളുടെ ശാക്തീകരണം അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ക്രമേണ ശക്തമായി. അയൽക്കൂട്ടം അഥവാ നെയ്ബർഹുഡ് ഗ്രൂപ്പ്, അതിനു മുകളിലുള്ള ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, തുടർന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിങ്ങനെ 3 തലങ്ങളിലായി രൂപപ്പെട്ട സംഘടനാ ഘടനയാണ് കുടുംബശ്രീയുടെ പ്രത്യേകത. പക്ഷെ ഒരു സംഘടനയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ഘടനയിൽ മാത്രമല്ല, ആ ഘടനയ്ക്കുള്ളിൽ മനുഷ്യർ മാറുന്ന രീതിയിലാണ്. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ മാറ്റം ഇവിടെ സംഭവിച്ചു. ഒരു കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും അനുമതി ചോദിക്കേണ്ടി വന്നിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക. ബാങ്കിൽ ഒപ്പിടാൻ ഭയപ്പെടുന്നവൾ, ഉദ്യോഗസ്ഥനോട് നേരിട്ട് സംസാരിക്കാൻ മടിക്കുന്നവൾ, ഗ്രാമസഭയിലിരുന്ന് അഭിപ്രായം പറയുന്നത്

തനിക്ക് വേണ്ട കാര്യമല്ലെന്ന് കരുതുന്നവൾ. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും സ്വന്തം അഭിപ്രായത്തിന് വലിയ വിലയില്ലെന്ന് കരുതുന്നവൾ. അവൾ ഒരു ദിവസം അയൽക്കൂട്ടത്തിന്റെ യോഗത്തിലിരിക്കുന്നു. ആദ്യ ദിവസം അവൾ അധികമൊന്നും സംസാരിച്ചേക്കില്ല. മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കും. അടുത്ത ദിവസം ഒരു ചെറിയ അഭിപ്രായം പറയും. പിന്നീട് കണക്കുകൾ നോക്കും, ബാങ്കിൽ പോകും, വായ്പയെക്കുറിച്ച് ചോദിക്കും, ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, യോഗത്തിൽ തീരുമാനമെടുക്കും, മറ്റൊരിക്കൽ ഉദ്യോഗസ്ഥനോട് സംസാരിക്കും, പിന്നെ ഗ്രാമസഭയിൽ എഴുന്നേറ്റ് നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കും. ഇവിടെ സംഭവിക്കുന്നത് വെറും സാമ്പത്തിക മാറ്റമല്ല, ഒരു മനുഷ്യൻ തന്റെ ശബ്ദം കണ്ടെത്തുകയാണ്. ജനാധിപത്യം പലപ്പോഴും നാം തെരഞ്ഞെടുപ്പ് ദിവസവുമായി മാത്രം ബന്ധിപ്പിക്കാറുണ്ട്. വോട്ട് ചെയ്യുക, പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക, സർക്കാർ രൂപീകരിക്കുക, ഇവ ജനാധിപത്യത്തിന്റെ പ്രധാന ഘടനകളാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം അതിലും വലുതാണ്. സ്വന്തം അഭിപ്രായം പറയാനുള്ള ധൈര്യം, മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള മനസ്സ്, കൂട്ടായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, അധികാരികളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശബോധം, പൊതുവിഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള പൗരബോധം, ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ ദൈനംദിന പരിശീലനങ്ങളാണ്. ഈ അർത്ഥത്തിൽ കുടുംബശ്രീയെ ഒരു മൈക്രോ ഡെമോക്രസി അഥവാ സൂക്ഷ്മതലത്തിലുള്ള ജനാധിപത്യ പരിശീലനശാലയായി കാണുന്നത് അർത്ഥവത്താണ്. ലോകബാങ്കിന്റെ പഠനങ്ങളും കുടുംബശ്രീയുടെ NHG ഘടനയെ സാമ്പത്തിക കൂട്ടായ്മയ്ക്കപ്പുറം പ്രാദേശിക ആസൂത്രണത്തിലും വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിത്തത്തിനുള്ള വേദിയായി രേഖപ്പെടുത്തുന്നു. NHGകൾ ഗ്രാമസഭയ്ക്ക് പകരക്കാരല്ല, മറിച്ച് താഴെത്തട്ടിലെ പൌരപങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്ന കൂട്ടായ്മകളായി പ്രവർത്തിച്ചുവെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പങ്കാളിത്തം എന്നതാണ്. കാരണം അധികാരത്തിന്റെ ഭാഷ പഠിക്കുന്നതിന് മുൻപ് പൊതുവിടത്തിന്റെ ഭാഷ പഠിക്കണം. അതാണ് കുടുംബശ്രീ അനേകം സ്ത്രീകൾക്ക് നൽകിയത്. വീട്ടിൽ എന്ത് പാചകം ചെയ്യണം എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാൻ ശീലിച്ചിരുന്ന ഒരാൾ പിന്നീട് നമ്മുടെ വാർഡിൽ എന്ത് വികസനമാണ് വേണ്ടത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. സ്വന്തം കുട്ടിയുടെ സ്കൂൾ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടിരുന്ന ഒരാൾ പിന്നീട് നാട്ടിലെ സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. സ്വന്തം കുടുംബത്തിന്റെ വെള്ളപ്രശ്നം മാത്രം അറിയുന്ന ഒരാൾ പിന്നീട് മുഴുവൻ പ്രദേശത്തിന്റെയും കുടിവെള്ള പ്രശ്നം പൊതുവേദിയിൽ ഉന്നയിക്കുന്നു. ഇതാണ് സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പൊതുജീവിതത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ യാത്ര. അവൾ ആദ്യം തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ അയൽ വീടിനെക്കുറിച്ച്, പിന്നീട് അയൽപ്പക്കത്തെക്കുറിച്ച്, ഒടുവിൽ സമൂഹത്തെക്കുറിച്ച്. ഈ യാത്രയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വലിയ പങ്കുണ്ട്. കയ്യിൽ സ്വന്തം പണം ഉണ്ടാകുക എന്നത് ചെറിയ കാര്യമല്ല. അതൊരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ മാത്രമല്ല, കുടുംബത്തിലെ അവളുടെ തീരുമാനശേഷിയെയും മാറ്റാൻ കഴിയും. കുടുംബശ്രീയുടെ സമ്പാദ്യ വായ്പാ സംവിധാനങ്ങളും സ്ത്രീകൾ നടത്തുന്ന ചെറുകിട സംരംഭങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. ലോകബാങ്കിന്റെ പഠനം കുടുംബശ്രീയുടെ പ്രധാന തന്ത്രങ്ങളിൽ സ്ത്രീകളുടെ മൈക്രോ എന്റർപ്രൈസുകൾ, സമ്പാദ്യ വായ്പാ കൂട്ടായ്മകളും ഉൾപ്പെടുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പണം സമ്പാദിക്കുന്നതിൽ മാത്രം ചുരുക്കാൻ കഴിയില്ല. ഒരു സ്ത്രീ സ്വന്തം പേരിൽ ബാങ്ക് അക്കൌണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു സംരംഭത്തിന്റെ കണക്ക് നോക്കുമ്പോൾ, ബാങ്ക് മാനേജറോട് സംസാരിക്കുമ്പോൾ, സർക്കാർ ഓഫീസിൽ ഒരു രേഖ ആവശ്യപ്പെടുമ്പോൾ, അവൾ സാമ്പത്തിക ലോകത്തിന്റെ ഭാഷ പഠിക്കുകയാണ്. നൂറ്റാണ്ടുകളായി പുരുഷന്മാർക്ക് സ്വാഭാവികമായി ലഭിച്ചിരുന്ന ഒരു പൊതുസ്ഥല പരിചയം അവൾ സ്വന്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് എനിക്ക് കഴിയും എന്ന ബോധത്തിന്റെ വളർച്ചയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ ചെറിയ വാക്കിന് വലിയ രാഷ്ട്രീയ അർത്ഥമുണ്ട്. എനിക്ക് സംസാരിക്കാം, എനിക്ക് ചോദിക്കാം, എനിക്ക് തീരുമാനിക്കാം, എനിക്ക് ഒപ്പിടാം, എനിക്ക് ബാങ്കിൽ പോകാം, എനിക്ക് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാം, എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, എനിക്ക് ജയിക്കാം. ഇങ്ങനെ ഓരോ ചെറിയ എനിക്ക് ചേർന്നാണ് ഒരു വലിയ സ്ത്രീ കർത്തൃത്വം രൂപപ്പെടുന്നത്.

കുടുംബശ്രീയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ കൂട്ടായ്മയാണ്. ഒറ്റയ്ക്കുള്ള സ്ത്രീയേക്കാൾ കൂട്ടായ്മയിലുള്ള സ്ത്രീക്ക് പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. കാരണം അവൾ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയുന്നു. തന്റെ പ്രശ്നം തനിക്ക് മാത്രമുള്ളതല്ലെന്നും മറ്റു പല സ്ത്രീകൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് വ്യക്തിപരമായ വേദന സാമൂഹിക ചോദ്യമായി മാറുന്നത്. ഒരു സ്ത്രീക്ക് വീട്ടിൽ പീഡനം നേരിടുന്നു. ആദ്യം അവൾ അത് സ്വന്തം വിധിയായി കരുതിയേക്കാം. പക്ഷെ അയൽക്കൂട്ടത്തിൽ മറ്റൊരു സ്ത്രീ അതേ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവൾ തന്റെ അനുഭവത്തെ മറ്റൊരു വെളിച്ചത്തിൽ കാണാൻ തുടങ്ങുന്നു. ഇതെന്റെ മാത്രം പ്രശ്നമല്ല എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നാലെ ഇത് സഹിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുന്നു. ചോദ്യമാണ് പലപ്പോഴും മാറ്റത്തിന്റെ ആദ്യപടി. അതുകൊണ്ടാണ് കുടുംബശ്രീയുടെ സാമൂഹിക ഇടപെടലുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കാൾ വിശാലമായത്. സാമൂഹിക വികസനം, സ്ത്രീ സുരക്ഷ, ആരോഗ്യബോധം, പ്രാദേശിക വികസനം, ഉപജീവനം തുടങ്ങി നിരവധി മേഖലകളിലേക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിച്ചു. വിവിധ സർക്കാർ പദ്ധതികളെയും വിഭവങ്ങളെയും പ്രാദേശിക തലത്തിലുള്ള സ്ത്രീ കൂട്ടായ്മകളുമായി ബന്ധിപ്പിക്കുന്നതും അതിന്റെ പ്രവർത്തന രീതിയുടെ ഭാഗമായിരുന്നു. ഇവിടെ കുടുംബശ്രീ കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നു. ജനകീയ ആസൂത്രണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തലും കേരളത്തിന്റെ പൊതുജീവിതത്തിൽ പുതിയ പങ്കാളിത്ത അവസരങ്ങൾ സൃഷ്ടിച്ച കാലഘട്ടത്തിലാണ് കുടുംബശ്രീ വളർന്നുവന്നത്. ലോകബാങ്കിന്റെ രേഖകൾ കുടുംബശ്രീയുടെ രൂപീകരണം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീ ഒരു സാമ്പത്തിക പദ്ധതി മാത്രമല്ല, കേരളത്തിന്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയുടെ സാമൂഹിക അടിത്തറകളിൽ ഒന്നുകൂടിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള യാത്ര എന്ന പ്രയോഗം ഇവിടെ അർത്ഥവത്താകുന്നു. പക്ഷെ അതിന്റെ അർത്ഥം സ്ത്രീകൾ അടുക്കള ഉപേക്ഷിച്ച് അരങ്ങത്തേക്ക് വന്നുവെന്നല്ല, മറിച്ച് അടുക്കള മാത്രം അവരുടെ ലോകമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നതാണ്. ഒരു സ്ത്രീക്ക് വീട്ടിൽ പാചകം ചെയ്യാനും അതേസമയം ഗ്രാമസഭയിൽ സംസാരിക്കാനും കഴിയും. കുട്ടികളെ നോക്കാനും സംരംഭം നടത്താനും കഴിയും. കുടുംബത്തെ സ്നേഹിക്കാനും സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം പറയാനും കഴിയും. വീട്ടമ്മ എന്ന തിരിച്ചറിയലും പൗര എന്ന തിരിച്ചറിയലും പരസ്പരം വിരുദ്ധമല്ല. പ്രശ്നം സ്ത്രീയുടെ കുടുംബ ബാധ്യതയിലല്ല, ആ ബാധ്യത മുഴുവൻ സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമാക്കി അവളുടെ പൊതുജീവിതത്തെ തടയുന്നതിലാണ്. കുടുംബശ്രീ ഈ പഴയ അതിരിൽ ഒരു വിള്ളൽ സൃഷ്ടിച്ചു. ആ വിള്ളലിലൂടെ ആദ്യം ഒരു സ്ത്രീയുടെ മുഖം പുറത്തു വന്നു, പിന്നീട് അവളുടെ ശബ്ദം, പിന്നെ അവളുടെ ചോദ്യം, പിന്നീട് അവളുടെ തീരുമാനം. അവിടെ നിന്നാണ് നേതൃത്വത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. അയൽക്കൂട്ടത്തിൽ ഒരു ചെറിയ യോഗം നയിച്ച സ്ത്രീക്ക് പിന്നീട് ADSൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം, CDSൽ പ്രവർത്തിക്കാം, പ്രാദേശിക ഭരണകൂടവുമായി ഇടപെടാം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ഒരു പഞ്ചായത്ത് അംഗമാകാം, പ്രസിഡന്റാകാം, നഗരസഭയിലേക്കോ നിയമസഭയിലേക്കോ പോകുന്ന രാഷ്ട്രീയ യാത്രയുടെ ആദ്യ പരിശീലനം പോലും ചിലപ്പോൾ ഈ ചെറിയ കൂട്ടായ്മകളിൽ നിന്നാകാം. ഇതിനെ സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിന്റെ ഏക കാരണം എന്ന് പറയുന്നത് അതിരുകടക്കലായിരിക്കും. പക്ഷേ പൊതു ഇടങ്ങളിൽ സംസാരിക്കാനും കൂട്ടായി തീരുമാനമെടുക്കാനും ഭരണകൂടവുമായി ഇടപെടാനും ലഭിച്ച പരിശീലനം നേതൃത്വശേഷി വളരുന്നതിന് സഹായകമായ ഒരു സാമൂഹിക അടിത്തറയായി പ്രവർത്തിച്ചു എന്ന് പറയാം. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് നിയമപരവും സ്ഥാപനപരവുമായ പിന്തുണയ്ക്കൊപ്പം സാമൂഹിക മാനദണ്ഡങ്ങളിലെ മാറ്റവും ശേഷി വികസനവും നിർണായകമാണെന്ന് UN Women's പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കുടുംബശ്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, സ്ത്രീകളുടെ ജീവിതത്തിൽ വന്ന എല്ലാ അസമത്വങ്ങളും കുടുംബശ്രീ ഇല്ലാതാക്കിയിട്ടില്ല. സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിയിട്ടും വീട്ടുജോലിയുടെ ഭാരം സ്ത്രീയുടെ ചുമലിൽ തുടരാം. പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്ന സ്ത്രീ വീട്ടിലെത്തിയാൽ വീണ്ടും പഴയ അധികാര ഘടനയ്ക്കുള്ളിൽ കുടുങ്ങാം. സംരംഭകയായ സ്ത്രീക്കും കുടുംബത്തിലെ തീരുമാനങ്ങളിൽ തുല്യ പങ്കില്ലാതിരിക്കാം. അതിനാൽ സാമ്പത്തിക ശാക്തീകരണവും സാമൂഹിക ശാക്തീകരണവും ഒരേ കാര്യമല്ല. ഇതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ അടുത്ത ഘട്ടത്തിനെക്കുറിച്ചുള്ള ചോദ്യം കൂടുതൽ ആഴത്തിലുള്ളതാകണം. സ്ത്രീക്ക് പണം സമ്പാദിക്കാൻ അവസരം ലഭിച്ചോ എന്നത് മാത്രമല്ല, ആ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ, അവൾ യോഗത്തിൽ സംസാരിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല, അവളുടെ അഭിപ്രായത്തിന് തീരുമാനത്തിൽ വിലയുണ്ടോ, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടോ എന്നത് മാത്രമല്ല, അവൾക്ക് യഥാർത്ഥ അധികാരമുണ്ടോ, അവൾ പൊതുവിടത്ത് എത്തിയോ എന്നത് മാത്രമല്ല,
വീട്ടിലെ അധികാരഘടനയും മാറിയോ? ഇവയാണ് യഥാർത്ഥ ശാക്തീകരണത്തിന്റെ ചോദ്യങ്ങൾ. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. സ്ത്രീകളെ സഹായിക്കേണ്ട ദുർബല വിഭാഗമായി മാത്രം കാണുമ്പോൾ ശാക്തീകരണം പൂർണ്ണമാകില്ല. അവർ തീരുമാനമെടുക്കുന്ന മനുഷ്യരാണെന്ന് അംഗീകരിക്കണം. സഹായം സ്വീകരിക്കുന്ന കൈ മാത്രമല്ല, തീരുമാനമെടുക്കുന്ന കൈകൂടിയാണ് സ്ത്രീയുടേത്. ഒരു ചെറിയ അയൽക്കൂട്ടത്തിലിരുന്ന് 10 സ്ത്രീകൾ ചേർന്ന് ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വളരെ സാധാരണമായൊരു കാഴ്ചയായിരിക്കാം. പക്ഷെ സാമൂഹിക ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് ചെറിയ കാര്യമല്ല. നൂറ്റാണ്ടുകളായി നിന്റെ കാര്യം നീ തീരുമാനിക്കും.

ുമ്പോഴും ഉണ്ടാകുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോഴും ഉണ്ടാകുന്നു. ഒരു സ്ത്രീ ആദ്യമായി സ്വന്തം അഭിപ്രായം തുറന്നു പറയുമ്പോഴും ഉണ്ടാകുന്നു. ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് ഇത് നമ്മുടെ പ്രദേശത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്നു. ഒരു ഉദ്യോഗസ്ഥനോട് ഇതിന് മറുപടി വേണം എന്ന് ചോദിക്കുമ്പോഴും ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീയുടെ യഥാർത്ഥ വിപ്ലവം സ്ത്രീകളുടെ കയ്യിൽ പണം എത്തിച്ചതിൽ മാത്രമല്ല, അവരുടെ കയ്യിൽ ശബ്ദവും തീരുമാനവും പൊതുസ്ഥലവും എത്തിച്ചതിലാണ്. അടുക്കള വാതിൽ കടന്ന് പുറത്തേക്ക് വന്ന സ്ത്രീ ഒടുവിൽ മറ്റൊരു വാതിലാണ് തുറന്നത്, ജനാധിപത്യത്തിന്റെ വാതിൽ. ആ വാതിലിലൂടെ കടന്നു വരുന്ന ഓരോ സ്ത്രീയും ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെ കുറച്ചുകൂടി വിശാലമാക്കുന്ന ഒരു പുതിയ പൗരയുമാണ്. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ചരിത്രം ഒരുപക്ഷെ അതാണ്. ദാരിദ്ര്യത്തോട് പോരാടാൻ തുടങ്ങിയ ഒരു പെൺകൂട്ടായ്മ പതുക്കെ സ്വന്തം ശബ്ദം കണ്ടെത്തിയ ഒരു ജനാധിപത്യ സമൂഹമായി വളർന്ന കഥ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യുവരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4x വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനാ ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് ആണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1st പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്രചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2nd പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷാ സിംഗ് 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12nd സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ഛൻ കോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960s കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് പറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടുമുയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കറെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6ാം ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4ാം ദിവസം. പുതുതായി പ്രദർശന അനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സരവിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളുമുണ്ടാകും. രാജ്യത്തെ ഓഹരിവിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926, നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു, 110,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ 91.2.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് നാളെ സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അവഗ്രഹിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. പേ വിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബിസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI കോട്ട സൂപ്പർ ന്യൂമെറ്ററി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243819 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഒക്ടോബർ 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487-243867 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547-7773, 0487-237773 എന്നീ ഫോൺ നമ്പറുകളിൽ സെപ്റ്റംബർ 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089-07-66-98 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തിരുവല്ലം KAGTECH ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. KAGTECH ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 28 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1907 സെപ്റ്റംബർ 28, ഇന്ത്യയുടെ വിപ്ലവ പ്രസ്ഥാന ചരിത്രത്തിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന ധീരനായ യുവ രക്തസാക്ഷി ഭഗത് സിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1864 സെപ്റ്റംബർ 28 ഒന്നാം ഇന്റർനാഷണൽ നിലവിൽ വന്നിരിക്കുന്നു. 1929 സെപ്റ്റംബർ 28 ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ ചക്രവർത്തിനിയായി 7 പതിറ്റാണ്ടിലേറെ തിളങ്ങി നിന്ന ലതാ മങ്കേഷ്കർ 1929 സെപ്റ്റംബർ 28 ദീനാനാഥ് മങ്കേഷ്കറുടെയും സുധാമതിയുടെയും മൂത്തപുത്രിയായി ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജന്മം കൊണ്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഖരീഫ് കി ഫസൽ കാ കുച്ച് ജഗ ഖരാബ് ഹോനേ കേ ഖത്രെ പൈദാ ഹുവേ. കർണാടക നേ ബി സൂഖാ ഡിക്ലെയർ കിയാ ഹൈ. മഹാരാഷ്ട്ര നേ ബി ലഗ്ഭഗ് ദോ തിഹായി രാജ്യ മേ ഉനോനേ അപ്നേ ഹാ രാജ്യ കേ സ്തർ പർ സൂഖാ ഘോഷിത കിയാ ഹൈ. मैं आश्वस्त करना चाहता हूं राज्यों को, फसलें सब जगह खराब नहीं, कई जगह बहुत अच्छी है फसलें, लेकिन जहां इस तरह सूखे का संकट है, कम पानी है, केंद्र सरकार आपके साथ डट के खड़ी है.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൗരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാമെന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തന സജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാ സമയം 1 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗത യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമിഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിംഗിൽ 1st സ്ഥാനത്തുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തർകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 1 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: വരരുചി ഭാരതപ്പുഴയോരത്ത് ഉപേക്ഷിച്ച രണ്ടാമത്തെ പുത്രൻ രജകൻ, മേലാണരുടെ വിഴുപ്പലക്കി വെളുപ്പിച്ചിരുന്ന പട്ടിണിക്കാരനായ വെളുത്തേടൻ എടുത്തു വളർത്തി വലുതാക്കി. അഞ്ചു പ്രസവിച്ചെങ്കിലും ഒരാൺതരിക്ക് ജന്മം നൽകാൻ കഴിയാതെ പോയ വെളുത്തിടത്തി രജകന്റെ പോറ്റമ്മയായി. രജകൻ എന്ന പദത്തിന് ശബ്ദതാരാവലിയിലെ അർത്ഥം ഒരു ജാതി, അലക്കുകാരൻ, വെളുത്തേടൻ എന്നെല്ലാമാണ്. വെളുത്തേടന്റെ കുലത്തൊഴിൽ വസ്ത്രമലക്കലാണ്. വെളുത്തേടരെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കംസന്റെ അലക്കുകാരായിരുന്നത്രേ വെളുത്തേടന്മാർ. കംസവധത്തിനായി ശ്രീകൃഷ്ണനും ബലരാമനും പോകുമ്പോൾ വെളുത്തേടനോട് ഒരു മുണ്ട് ചോദിച്ചത്രേ. മുണ്ട് കൊടുക്കാത്തതിനെ തുടർന്ന് ബലരാമൻ വെളുത്തേടനെ ശപിച്ചു എന്ന കഥ. ശാപത്തിന്റെ ഫലമായിട്ടാണത്രേ അവർ താണവരായത്. എന്നാൽ പന്തിരുകുലത്തിലെ ഈ രണ്ടാമനെ കുറിച്ച് ഐതിഹ്യമാലയിൽ അധിക പരാമർശമില്ല. ഭാരതപ്പുഴയിലേക്ക് വെള്ളമൊഴുകുന്ന പുളിയപ്പറ്റ തോടിന്റെ പടിഞ്ഞാറുള്ള ചെമ്മണിക്കാവും പരിസരവുമാണ് തോട്ടിങ്കൽ വെളുത്തേടത്തുകാരുടെ തട്ടകം. തൃത്താല തട്ടകത്തിന്റെ അവകാശം തൃത്താല വെളുത്തേടത്തുകാർക്കാണ്. മാറ്റ് എന്ന അടിയന്തരത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടാവണം രജകൻ പന്തിരുകുലത്തിൽ വരുന്നത്. ബൃഹദി, ലഘി എന്നീ പ്രാമാണിക പൂർവമീമാംസാകൃതികൾ രചിച്ച പ്രഭാകര മിശ്രനും രജകനും ഒരാളാണ് എന്ന് പറയപ്പെടുന്നു. ശുഗപുരം ഗ്രാമക്കാരായതിനാലാവണം ഇദ്ദേഹത്തിന് രജകൻ എന്ന പേര് ലഭിച്ചത്. ശുഗം എന്ന പദത്തിന് തത്ത എന്നർത്ഥമുണ്ടല്ലോ. അതേസമയം വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിലൊരാളായ ഘടകർപ്പരൻ രജകനാണെന്ന് വാദിക്കുന്നവരുണ്ട്. എല്ലാ ജാതിയിലും അലക്കുകാരുണ്ടെങ്കിലും വെളുത്തേടത്തി അലക്കിക്കൊണ്ടുവരുന്ന വസ്ത്രത്തിനാണ് മാറ്റെന്ന് പറയുന്നത്. നമ്പൂതിരിമാർ മാത്രമല്ല, എല്ലാ ജാതിക്കാർക്കും ശുദ്ധി വരാൻ മാറ്റു വേണം. സകലരെയും പുണ്യാഹം കൊണ്ട് പവിത്രീകരിക്കാൻ ശക്തിയുള്ള തമ്പ്രാക്കൾക്കുകൂടി മാറ്റു കിട്ടിയാലേ പുലതീർന്ന് പുറത്തിറങ്ങാൻ കഴിയും. ചത്താലും പെറ്റാലുമുള്ള പുലതീർക്കാൻ നമ്പൂതിരിക്ക് വെളുത്തേടനും മറ്റുള്ളവർക്ക് വണ്ണാത്തിയും അലക്കിക്കൊണ്ടുവരുന്ന മാറ്റൊടുക്കണം. സ്ത്രീകൾ ഋതുവായാൽ നാലാം ദിവസം കുളിക്കുന്നത് മാറ്റുടുത്തു വേണം. ഇങ്ങനെ ആചാരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന കേരളത്തിന്റെ പഴയ മാറാലകൾ, ദുഷിച്ച കാലം. ഇന്നും തീർന്നിട്ടില്ല ആ മാറാലകളുടെ ദുഷിച്ച ഗന്ധം. പക്ഷേ എന്തുമാത്രം മാറി, ഇനിയും മാറും. ജാതി കോട്ടക്കൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴും, സംശയം വേണ്ട.
0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
2: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ഹാസ്യകവിയായിരുന്ന ചെമ്മനം ചാക്കോ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം പ്രസന്നകുമാർ. കടപ്പാട്, അമ്മയോർമ്മ.
3: എന്റെ അമ്മേ, നീ ഇപ്പോൾ എവിടെയാണ്? 35-ാം വയസ്സിൽ നീ നൊന്തുപെറ്റ നിന്റെ മകൻ ചാക്കോച്ചൻ ഈ ഭൂമിയിൽ ജീവിച്ചതിന് 1000 പൂർണ്ണചന്ദ്രന്മാർ സാക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു. 1926 March 7 പുലർവേളയിൽ നിന്റെ നെഞ്ചിന്റെ ചൂടുപറ്റിക്കിടന്ന് മുലപ്പാൽ നുണഞ്ഞവൻ ഇന്നതാ ജീവിതത്തിന്റെ സായന്തനത്തിൽ നിന്നുകൊണ്ട് നുറുങ്ങുന്ന ഹൃദയത്തോടെ ചോദിക്കുന്നു, എന്റെ അമ്മേ, നീ ഇപ്പോൾ എവിടെയാണ്? പിഞ്ചുകുഞ്ഞായിരിക്കുമ്പോഴും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം എനിക്ക് വാത്സല്യങ്ങൾ തന്ന്, സ്നേഹവാത്സല്യങ്ങൾ മാത്രം തന്ന് എന്റെ അമ്മേ, 50 നീ എനിക്ക് വേണ്ടി ജീവിച്ചിട്ട് ലോക യവനികൾക്കുള്ളിൽ മറിഞ്ഞു. എന്റെ അമ്മേ, നിന്നെ ഒന്ന് കാണാൻ, ഒരിക്കൽ കൂടിയെങ്കിലും കാണാൻ ഈ 85 എനിക്ക് എന്ത് കൊതിയാണമ്മേ. ലോക യവനികയുടെ പിന്നിലേക്ക് വരുമ്പോൾ എന്റെ അമ്മേ, എനിക്ക് നിന്നെ കാണാൻ കഴിയാതിരിക്കുമോ? ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളവളാണ് നീ. പക്ഷെ ജീവിതം എന്താണെന്ന് മനസ്സിലാകാതെ കുഴങ്ങി നിൽക്കുകയാണല്ലോ എന്റെ അമ്മേ ഇന്ന് ഞാൻ. നിന്റെ നെഞ്ചിന്റെ ചൂടേൽക്കുന്ന ശിശുവിനെ പോലെ എന്റെ അമ്മേ, അങ്ങ് വരുമ്പോൾ എനിക്ക് നിന്നരികിൽ കിടക്കുവാനായിരുന്നെങ്കിൽ.
2: നിങ്ങൾ കേട്ടത് പ്രശസ്ത ഹാസ്യകവിയായ ചെമ്മനം ചാക്കോ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് പ്രസന്നകുമാർ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട്, അമ്മയോർമ്മ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
2: ഗമനം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും KS ചിത്രയും പാടിയതാണ് ഈ ഗാനം. ഗാനരചന ബിജു തിരുമല.

ചിത്രം സുമംഗലി. സംഗീതം ആർ കെ ശേഖർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: മാനസത്തിൽ ഇന്ന് ട്രിക്കോട്ടിലോമാനിയയെ കുറിച്ച് കേൾക്കാം. ട്രിക്കോട്ടിലോമാനിയ എന്നത് സ്വന്തം ശരീരത്തിലെ മുടി ബലമായി പറിച്ചെടുക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് പ്രധാനമായും ഒബ്സസീവ് കമ്പൽസീവ് സ്പെക്ട്രം ഡിസോർഡറുകളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. തലയിലെ മുടി, പുരികം, കൺപീലികൾ എന്നിവിടങ്ങളിൽ നിന്ന് ആവർത്തിച്ച് മുടി പറിച്ചെടുക്കുക. മുടി പറിച്ചെടുക്കുന്നതിന് മുൻപ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും പറിച്ചെടുത്തു കഴിയുമ്പോൾ താൽക്കാലികമായ ഒരാശ്വാസവും അനുഭവപ്പെടുക. മുടി അമിതമായി പറിക്കുന്നത് മൂലം തലയിലോ പുരികത്തിലോ മുടിയില്ലാത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ ശീലം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വിഗ്ഗുകളോ സ്കാർഫോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഉത്കണ്ഠയോ സങ്കടമോ കുറയ്ക്കാൻ ഒരു മാർഗമായി ബോധപൂർവമല്ലാതെ ഈ ശീലം തുടങ്ങാം. തലച്ചോറിലെ സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിന് കാരണമാകുന്നു. ട്രിക്കോട്ടിലോ മാനിയയുടെ ന്യൂറോളജിക്കൽ വശങ്ങൾ പ്രധാനമായും തലച്ചോറിലെ കോർട്ടിക്കോ സ്ട്രിക്റ്റോ തലാമോ കോർട്ടിക്കൽ സർക്യൂട്ടുകളിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുന്ന സ്ട്രീ ആറ്റം, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകളാണ് മുടി പറിക്കാനുള്ള അമിതമായ പ്രേരണയ്ക്ക് കാരണമാകുന്നത്. കൂടാതെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ ഗ്രേ മാറ്ററിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ നിർണായകമാണ്. തലച്ചോറിലെ സന്ദേശവാഹകരായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ആവർത്തിച്ചുള്ള ഈ പ്രവൃത്തി ഒരു ശീലമായി മാറുന്നതിലേക്ക് നയിക്കുന്നു. ചിലർ ബോധപൂർവമല്ലാതെ, ഉദാഹരണത്തിന് TV കാണുമ്പോഴോ വായിക്കുമ്പോഴോ, മുടി പറിക്കാറുണ്ട്. മുടി പറിക്കണമെന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അതിനു പകരമായി മറ്റൊരു പ്രവൃത്തിയിൽ, ഉദാഹരണത്തിന് കൈകൾ മുറുക്കി പിടിക്കുക, ഏർപ്പെടാൻ ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിംഗ് അഥവാ HRT രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം ശീലങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും കൊഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും ഉപയോഗിക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് പെയിൻ ഐഡന്റിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി പെയിൻ ഐഡന്റിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ അഗാധമായി സ്വാധീനിക്കുന്ന, എന്നാൽ വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും അടുത്ത കാലത്തായി മാത്രം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ ഒരു സങ്കീർണ അവസ്ഥയാണ് പെയിൻ ഐഡന്റിറ്റി അഥവാ വേദനയുമായുള്ള വ്യക്തിത്വ താദാത്മ്യം. ലളിതമായി പറഞ്ഞാൽ, വിട്ടുമാറാത്ത കടുത്ത ശാരീരിക വേദനകളിലൂടെ ദീർഘകാലം കടന്നുപോകുന്ന ഒരാളുടെ വ്യക്തിത്വവും ചിന്തകളും പൂർണമായും ആ വേദനയ്ക്ക് ചുറ്റുമായി മാത്രം രൂപപ്പെടുകയും ഒടുവിൽ വേദന തന്നെ അയാളുടെ സ്വത്തുമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. സാധാരണയായി ഒരു വ്യക്തി താൻ ആരാണ് എന്ന് നിർവചിക്കുന്നത് അയാളുടെ കഴിവുകൾ, ജോലി, താൽപര്യങ്ങൾ, കുടുംബം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ പെയിൻ ഐഡന്റിറ്റി ബാധിച്ച ഒരാൾക്ക് തന്റെ വേദന മാത്രമായിരിക്കും ലോകം. എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്നും ഞാൻ എന്നാൽ വേദനയാണ് എന്ന കടുത്ത മാനസികാവസ്ഥയിലേക്ക് ഇവർ അറിയാതെ എത്തിപ്പെടുന്നു. ഈ അവസ്ഥയുടെ തുടക്കം സാധാരണയായി മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന കടുത്ത ശാരീരിക വേദനകളിൽ നിന്നാണ്. കശേരുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കടുത്ത സന്ധിവേദനകൾ, നാഡീസംബന്ധമായ വേദനകൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാം. ദീർഘകാലം വേദന അനുഭവിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. തലച്ചോർ വേദനയെ ഒരു സ്ഥിരം അവസ്ഥയായി രേഖപ്പെടുത്തുകയും അത് വ്യക്തിയുടെ വൈകാരിക കേന്ദ്രങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് ശാരീരികമായ വേദന മാനസികമായ ഒരു ഐഡന്റിറ്റിയായി പരിണമിക്കുന്നത്. ഇതോടെ വേദനയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയാതെ വരുന്നു. പെയിൻ ഐഡന്റിറ്റി ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തെയും സാമൂഹിക ബന്ധങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇവരുടെ സംഭാഷണങ്ങൾ, ചിന്തകൾ, ആസൂത്രണങ്ങൾ എന്നിവയെല്ലാം വേദനയെ മുൻനിർത്തി മാത്രമായിരിക്കും. സുഹൃത്തുക്കളെ കാണാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഇവർ മുതിരില്ല. കാരണം ഏത് സാഹചര്യവും തങ്ങളുടെ വേദന കൂട്ടും എന്ന ഭയം ഇവരെ എപ്പോഴും വേട്ടയാടും. ഇത് ക്രമേണ അവരെ കടുത്ത സാമൂഹിക ഒറ്റപ്പെടലിലേക്കും വിഷാദരോഗത്തിലേക്കും നയിക്കുന്നു. മറ്റുള്ളവർ തങ്ങളെ ഒരു രോഗിയായി മാത്രം കാണണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ആ പദവിയിലൂടെ ലഭിക്കുന്ന പ്രത്യേക പരിഗണനകളിലോ സഹതാപത്തിലോ അവർ അറിയാതെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. ഈ അവസ്ഥയുടെ ഏറ്റവും സങ്കീർണമായ വശം, ശാരീരികമായ രോഗം മാറിയാലും അല്ലെങ്കിൽ വേദനയുടെ തീവ്രത കുറഞ്ഞാലും ഇവർ മാനസികമായി ആ വേദനയിൽ നിന്ന് പുറത്തുകടക്കാൻ മടിക്കും എന്നതാണ്. വേദനയില്ലാത്ത ഒരവസ്ഥ ഉണ്ടായാൽ തങ്ങളുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടുമെന്നോ തങ്ങളെ ആരും ശ്രദ്ധിക്കാതെയാകുമെന്നോ ഉള്ള അബോധമനസ്സിലെ ഭയം ഇതിന് കാരണമാകാം. ഇത് കൃത്യമായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കേണ്ട ഒരു മനഃശാസ്ത്രപരമായ പ്രതിസന്ധിയാണ്. പെയിൻ ഐഡന്റിറ്റിയിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ കേവലം ഒരു പെയിൻ കില്ലർ മരുന്നുകൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് ശാരീരിക ചികിത്സയോടൊപ്പം തന്നെ ശക്തമായ മനഃശാസ്ത്രപരമായ പിന്തുണയും അനിവാര്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സാരീതികളിലൂടെ വ്യക്തിയുടെ ചിന്താഗതികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. വേദനയെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാത്രം കാണാനും അതിനപ്പുറം തനിക്ക് മറ്റ് കഴിവുകളും താൽപര്യങ്ങളും ഉണ്ടെന്ന് വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. പെയിൻ ഐഡന്റിറ്റിയുടെ മനഃശാസ്ത്രവശമാണ് ഇമോഷണൽ പെയിൻ ഐഡന്റിറ്റി അഥവാ മാനസിക വേദനയുമായുള്ള താദാത്മ്യം. ശാരീരിക വേദന പോലെ തന്നെ കടുത്ത മാനസിക വേദനകളും മനുഷ്യന്റെ സ്വത്വത്തെ മാറ്റിമറിക്കാറുണ്ട്. കുട്ടിക്കാലം മുതലോ അല്ലെങ്കിൽ ദീർഘകാലമായുള്ള ഒരു ബന്ധത്തിലോ മറ്റൊരാളിൽ നിന്ന് നിരന്തരം മാനസിക പീഡനങ്ങളും അവഗണനകളും അപമാനങ്ങളും നേരിടുന്ന ഒരാൾ ക്രമേണ ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. തുടക്കത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുമെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാനെപ്പോഴും സങ്കടപ്പെടാനും തോറ്റുതരാനും ജനിച്ചവനാണ് അല്ലെങ്കിൽ ജനിച്ചവനാണ് എന്നൊരു ചിന്ത അബോധമനസ്സിൽ ഉറച്ചുപോകുന്നു. അതോടെ ആ മാനസിക വേദനയും സങ്കടവും അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയുടെ ചില പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. ഇവർക്ക് സന്തോഷമുള്ള സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷിതത്വം തോന്നുക തങ്ങളെ വേദനിപ്പിക്കുന്ന ആ പഴയ സങ്കടക്കടലിൽ ആയിരിക്കുമ്പോഴാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം വന്നാൽ ഇതിനുശേഷം വലിയൊരു ദുരന്തം വരാനുണ്ട് എന്ന് ഭയന്ന് അവർ ആ സന്തോഷത്തെ മനഃപൂർവ്വം ആസ്വദിക്കാതിരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യും. ഇതിനെ സന്തോഷത്തോടുള്ള ഭയം അഥവാ കെറോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും താൻ അനുഭവിക്കുന്ന മാനസിക വേദനകളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അതിലൂടെ ലഭിക്കുന്ന സഹതാപത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. രക്തസാക്ഷി പരിവേഷം അഥവാ വിക്ടിം മെന്റാലിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ വേദന പോയാൽ പിന്നെ തനിക്ക് മറ്റൊരസ്തിത്വമില്ല എന്ന് അവർ ഭയപ്പെടുന്നു. ഒരു സാധാരണ വേദനയുണ്ടാകുമ്പോൾ നമ്മുടെ നാഡികൾ ആ സന്ദേശം തലച്ചോറിൽ എത്തിക്കുകയും അത് മാറുമ്പോൾ നാഡികൾ ശാന്തമാവുകയും ചെയ്യും. എന്നാൽ വേദന മാസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ തലച്ചോറിലെയും സുഷുമ്നാനാഡിയിലെയും നാഡീകോശങ്ങൾ എപ്പോഴും ഉത്തേജിപ്പിക്കപ്പെട്ട അവസ്ഥയിലായി മാറും. ഇതിനെയാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതോടെ തലച്ചോറിന്റെ അലാറം സിസ്റ്റം കേടായ അവസ്ഥയിലാകുന്നു. പിന്നീട് ചെറിയൊരു സ്പർശനമോ കനം കുറഞ്ഞ സമ്മർദ്ദമോ ഉണ്ടായാൽ പോലും വലിയ വേദനയായിട്ടായിരിക്കും തലച്ചോർ അതിനെ രേഖപ്പെടുത്തുക. ഈ നിരന്തരമായ അലാറം മനുഷ്യനെ എപ്പോഴും ഭയത്തിലും ഉത്കണ്ഠയിലും തളച്ചിടുന്നു. നമ്മുടെ തലച്ചോറിന് അനുഭവങ്ങൾക്കനുസരിച്ച് അതിന്റെ ഘടന മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. വിട്ടുമാറാത്ത വേദനയിലൂടെ കടന്നുപോകുമ്പോൾ തലച്ചോർ നെഗറ്റീവായ രീതിയിൽ റീവയർ ചെയ്യപ്പെടാൻ തുടങ്ങും. നമ്മുടെ വ്യക്തിത്വം, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, യുക്തിചിന്ത, വികാര നിയന്ത്രണം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നവരിൽ ഈ ഭാഗത്തെ കോശങ്ങളുടെ അളവ് കുറയുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. ഇതോടെ വ്യക്തിക്ക് യുക്തിസഹമായി ചിന്തിക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഭയം, ഉത്കണ്ഠ, ഭീതി തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് അമിഗ്ദല. വേദന നീണ്ടു നിൽക്കുമ്പോൾ അമിഗ്ദല അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് വ്യക്തിയെ എപ്പോഴും ഭയത്തിന്റെ നിഴലിൽ നിർത്തുകയും വേദനയെ ഒരു സ്ഥിരം യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. യൂസ്ഡായി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? സാധാരണയായി വേദന അറിയുന്ന തലച്ചോറിലെ ഭാഗമായ സൊമാറ്റോ സെൻസറി കോർട്ടെക്സും വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗമായ ലിംബിക് സിസ്റ്റവും വേറിട്ടാണ് പ്രവർത്തിക്കുക. എന്നാൽ പെയിൻ ഐഡന്റിറ്റി ഉള്ളവരിൽ FMRI സ്കാനിങ്ങുകൾ വ്യക്തമാക്കുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളും തമ്മിൽ വേർപിരിക്കാനാവാത്തവണ്ണം പരസ്പരം ശക്തമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അതായത്, ഇങ്ങനെയുള്ളവരിൽ വേദന എന്നത് വെറുമൊരു ശാരീരിക അനുഭവം മാത്രമല്ല, അത് പെട്ടെന്ന് തന്നെ കടുത്ത സങ്കടം, ദേഷ്യം, നിരാശ തുടങ്ങിയ വൈകാരിക പ്രതികരണങ്ങളായി മാറും. നാഡീവ്യൂഹങ്ങൾ തമ്മിലുള്ള ഈ ശക്തമായ കൂട്ടിച്ചേർക്കൽ കാരണമാണ് എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്ന് വേദനയാണ് എന്റെ വ്യക്തിത്വം എന്ന മാനസികാവസ്ഥയിലേക്ക് തലച്ചോർ ആ വ്യക്തിയെ എത്തിക്കുന്നത്. ചുരുക്കത്തിൽ, പെയിൻ ഐഡന്റിറ്റി എന്നത് വെറുമൊരു തോന്നലല്ല, മറിച്ച് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾക്ക് സംഭവിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. പെയിൻ ഐഡന്റിറ്റിയും സ്റ്റോക്ക് ഹോം സിൻഡ്രോമും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടാൻ മനുഷ്യ മനസ്സ് അബോധപൂർവം മെനഞ്ഞെടുക്കുന്ന വിചിത്രമായ രണ്ട് പ്രതിരോധ തന്ത്രങ്ങളാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശരീരം കാട്ടുന്ന ചില വൈകാരിക വ്യതിയാനങ്ങളാണ് ഇവ രണ്ടിന്റെയും കാതൽ എങ്കിലും ഇവ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അവയുടെ അടിസ്ഥാന സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ, പെയിൻ ഐഡന്റിറ്റി എന്നത് ഒരു വ്യക്തിയും അയാളുടെ സ്വന്തം ശരീരവും തമ്മിലുള്ള ആന്തരികമായ പ്രതിസന്ധിയാണെങ്കിൽ, സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്നത് ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള കലുഷിതമായ ഒരു സാമൂഹിക ബന്ധമാണ്. പെയിൻ ഐഡന്റിറ്റിയുടെ അടിസ്ഥാന കാരണം വിട്ടുമാറാത്തതും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ ശാരീരിക വേദനകളാണ്. ഇവിടെ വ്യക്തി താദാത്മ്യം പ്രാപിക്കുന്നത് സ്വന്തം ശരീരത്തിലെ രോഗാവസ്ഥയോടും വേദനയോടുമാണ്. എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്നും വേദനയാണ് എന്റെ സ്വത്വം എന്ന കടുത്ത മാനസികാവസ്ഥയിലേക്ക് വ്യക്തി മാറുകയും വേദനയെ സ്വന്തം ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ശാരീരികമായ വേദനയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്തതുകൊണ്ട് അതിനെ സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗമായി അംഗീകരിച്ച് ജീവിക്കാനാണ് മനസ്സ് ശ്രമിക്കുന്നത്. മറുവശത്ത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ടാകുന്നത് തന്നെ തടവിലാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയിലൂടെയാണ്. ഭീതിതമായ സാഹചര്യങ്ങളിൽ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അബോധമനസ്സ് കാട്ടുന്ന ഒരു അതിജീവന തന്ത്രമാണ് ഇത്. ഇവിടെ ഇര താതാത്മ്യം പ്രാപിക്കുന്നത് തന്നോട് ക്രൂരത കാട്ടുന്ന വേട്ടക്കാരനോടാണ്. തനിക്കുമേൽ പൂർണ്ണ അധികാരമുള്ള, തന്നെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ശത്രുവിനോട് ഇരയ്ക്ക് വിദ്വേഷത്തിന് പകരം സ്നേഹവും അനുഭാവവും സംരക്ഷണ മനോഭാവവും തോന്നുന്ന അതിവിചിത്രമായ അവസ്ഥയാണ്. ചുരുക്കത്തിൽ, പെയിൻ ഐഡന്റിറ്റിയിൽ മനുഷ്യൻ സ്വന്തം ശരീരത്തിലെ വേദനയോട് തോറ്റ് അതിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൽ തനിക്ക് ഭീഷണിയായ ശത്രുവിനോട് തോറ്റ് ആ ശത്രുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. രണ്ടും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നവയാണ് എങ്കിലും, ഒന്നിൽ വില്ലൻ സ്വന്തം ശരീരവും മറ്റേതിൽ വില്ലൻ പുറത്തുള്ള മറ്റൊരു വ്യക്തിയുമാണ് എന്നതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

47 വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ വീട്ടിൽ ഒരു അവധി ദിവസം വെറുതെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ച് കടന്ന് പടപടാ ഇടിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ വന്നു. വയറ്റിലൊരു കത്തൽ പോലെ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നൊരവസ്ഥ വന്നു. തനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. നെഞ്ചിൽ എന്തോ ഒരു ഭാരം കയറ്റിവെച്ച, ഒരു കല്ല് കയറ്റിവെച്ച പോലത്തെ ഒരു അസ്വസ്ഥതയും വേദനയൊക്കെ തുടങ്ങി. ശരീരം വിയർത്ത് കുളിക്കാൻ തുടങ്ങി. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ താൻ ഇപ്പോൾ വീണ് മരിച്ചു പോകുമോ, തനിക്ക് ഹൃദയാഘാതം വരികയാണോ എന്നൊരു തോന്നൽ വന്നു. സ്വാഭാവികമായും ഇത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? തൊട്ടടുത്തുള്ള ഹൃദ്രോഗ വിദഗ്ധനെ കാണാൻ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകും. അവിടെ പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ ECG രക്തത്തിന്റെ പരിശോധനകളുമൊക്കെ ചെയ്തു. എക്കോ ടെസ്റ്റ് ചെയ്തു നോക്കി. സംശയം തോന്നിയതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആൻജിയോഗ്രാം പരിശോധന അടക്കം ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പരിശോധനകളിൽ ഒന്നും തന്നെ ഹൃദ്രോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഫിസിഷ്യനെ വിളിച്ച് കാണിക്കുന്നു. അദ്ദേഹം തൈറോയിഡിന്റെ പരിശോധനകളും അടക്കം ഒരുപാട് രക്തപരിശോധനകൾ വേറെ ചെയ്യുന്നു. അതിലും യാതൊരു വിധത്തിലുള്ള ശാരീരിക രോഗത്തിന്റെയും ലക്ഷണങ്ങൾ കാണുന്നില്ല. ഡോക്ടർ ഒടുവിൽ ഇതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നു. വീട്ടിലെത്തി അരമണിക്കൂർ തികഞ്ഞില്ല, വീണ്ടും ഇതേ പ്രശ്നം ആവർത്തിക്കുകയാണ്. നെഞ്ച് കടന്നിടിക്കുന്നു, നെഞ്ചുവേദന വരുന്നു, ശരീരം വിയർത്തൊലിക്കുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഈ ആദ്യത്തെ ഡോക്ടറിനെ കണ്ടതോ ആ ഡോക്ടർ ടെസ്റ്റുകൾ ചെയ്തതോ ഒന്നും ഈ പുതിയ ഡോക്ടറിനോട് പറയുന്നില്ല. കാരണം ഈ ഡോക്ടർ സ്വതന്ത്രമായി വിലയിരുത്തട്ടെ, മുൻവിധികളില്ലാതെ വിലയിരുത്തട്ടെ എന്ന് കരുതിയായിരിക്കും. അവിടെയും രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്തു. ഈ പറഞ്ഞ പരിശോധനകളെല്ലാം ചെയ്തു നോക്കി. ഒരു തരത്തിലുള്ള തകരാറുകളുമില്ല. അവിടെയും ഡോക്ടർ പറയുന്നു, യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക്, നിങ്ങൾ നോർമലാണ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. വീട്ടിലെത്തി രണ്ട് ഡോക്ടർമാർ പറഞ്ഞല്ലോ, രണ്ട് വലിയ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞല്ലോ, ഇനി കുഴപ്പമൊന്നും കാണില്ല എന്ന് വിചാരിച്ച് രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ കണ്ണടച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും നെഞ്ച് കടന്ന് ഇടിക്കുന്നു, ചാടി എഴുന്നേറ്റ് പോകുന്നു. വീണ്ടും മറ്റൊരു ആശുപത്രി പോയി ഇതേ ചടങ്ങുകളൊക്കെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി കുറേ സ്ഥലങ്ങളിൽ പോയി പല പല ഡോക്ടർമാരെ കണ്ടു, പല വൈദ്യശാസ്ത്ര ശാഖകളെ സമീപിച്ചു, ആയുർവേദവും ഹോമിയോയും അടക്കം പലർത്തും പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടും എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, ഗൗരവമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ പ്രോബ്ലം മാറുന്നില്ല. ഇപ്പൊ ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 1 മാസമായിട്ട് ബാങ്കിൽ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് പേടി, ഈ പോകുന്ന വഴിക്ക് ഈ നെഞ്ചിടിപ്പ് ഒന്ന് വീണു പോയി കഴിഞ്ഞാലോ, ഓഫീസിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആർക്കും സഹായിക്കാൻ കഴിയാതെ വന്നാലോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാരണം 1 മാസമായിട്ട് ഓഫീസിൽ പോകുന്നതേയില്ല. എന്താണ് ഈ വ്യക്തി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നം? ഇതിനെ നമ്മൾ പാനിക് ഡിസോർഡർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പാനിക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പൊടുന്നനെ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ അമിതമായിട്ട് നെഞ്ചിടിക്കുക, ശ്വാസം കിട്ടാതെ വരിക, ശരീരം വിയർത്തൊലിക്കുക, കണ്ണിൽ ഇരുട്ട് കയറുക, വയറ്റിലൊരു കത്തൽ വരിക, കൈകാലുകൾ വിറയ്ക്കുക, വിരൽത്തുമ്പുകൾ തണുത്ത് വിറുങ്ങലിച്ചു പോവുക, ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുക, ഇത് കൂടിക്കൂടി വന്ന് തന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുമോ, അല്ലെങ്കിൽ താൻ വീണ് മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന ഒരു തീവ്രമായ ഉത്കണ്ഠ, ഒരു 10-15 മിനിറ്റാണ് ഇത് നീണ്ടു നിൽക്കുക, അത് കഴിഞ്ഞ് പതിയെ കുറഞ്ഞു വന്നത് തീരുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന ഈ തീവ്ര ഉത്കണ്ഠ അനുഭവത്തിനെ പാനിക് അറ്റാക്ക് എന്ന് പറയും. ഈ പാനിക് അറ്റാക്ക് 1 മാസക്കാലമായിട്ട് ആവർത്തിച്ചാവർത്തിച്ച് വരികയാണെങ്കിൽ ആ അവസ്ഥയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ, രണ്ട് മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഒരു ഇടവേളയുണ്ട്, അതിനെ സിനാപ്സ് എന്ന് പറയും. ആ സിനാപ്സ് എന്ന പ്രദേശത്തിൽ ചില രാസവസ്തുക്കൾ കാണും, അതിനെ നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാസവസ്തുക്കളുടെ അളവിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നാൽ തെറ്റായ ചിന്തകൾ, തെറ്റായ സംവേദനങ്ങൾ, തെറ്റായ ഓർമ്മകൾ, ഇത് പലതും ഈ മസ്തിഷ്ക കോശങ്ങളിലൂടെ പ്രസരിക്കാൻ തുടങ്ങും. ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് അടിക്കുന്നത് പോലെ നമ്മുടെ ഈ തലച്ചോറിലെ ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ

സ്കൂളിലോ കോളേജിലോ ഒന്നും പോവാതിരുന്ന കളയും. പക്ഷെ വളരെ അനായാസം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഈ പാനിക് ഡിസോർഡർ. തലച്ചോറിലെ ഗാബയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പാനിക് അറ്റാക്കിന്റെ തീവ്രത കുറയും, ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടാൻ തുടങ്ങും. ഈ മരുന്നുകളോടൊപ്പം തന്നെ ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സകളും ചില റിലാക്സേഷൻ പരിശീലനങ്ങളും കൃത്യമായി ഉപയോഗിച്ചാൽ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ പരിപൂർണമായും ഈ പാനിക് ഡിസോർഡർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായി ചികിത്സ എടുത്താൽ പാനിക് ഡിസോർഡർ ചികിത്സയിലൂടെ പരിപൂർണമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: പത്ത് ഒന്ന് 2013. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കായിരുന്നു. കൂടുതലും കുട്ടികളായിരുന്നു എന്ന് തന്നെ പറയാം. ഉച്ച കഴിഞ്ഞുള്ള സെഷനിലാണ് അയാൾ എന്നെ കാണാനെത്തിയത്. 30കളിൽ പ്രായമുള്ള ഒരു യുവാവ്. അയാൾ പറഞ്ഞത് കേട്ടാൽ ആരുമൊന്ന് അമ്പരന്ന് പോകും. ഡോക്ടർ, ഞാൻ എവിടെ പോയാലും എന്റെ പഴയ ശത്രു എന്നെ പിന്തുടരുന്നു. ഡോക്ടർക്കറിയുമോ, വർഷങ്ങളായി, കാലങ്ങളായി, വഴിയിൽ കാണുന്ന ഓട്ടോക്കാരൻ, ഓഫീസിലെ സഹപ്രവർത്തകൻ, എന്തിന്, ഇപ്പൊ ഈ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ് പോലും അയാളാണ് അയാൾ. അയാളെ, എന്റെ ശത്രു, അയാൾ ഇങ്ങനെ വേഷം മാറി നടക്കുകയാണ് ഡോക്ടർ. എന്നോടൊപ്പം ഇരുന്ന എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റ് മുഖമുയർത്തി എന്നെ നോക്കി. ഒറ്റനോട്ടത്തിൽ അയാൾ വിചാരിച്ചു ഇതൊരു സാധാരണ സംശയരോഗമാണ് എന്ന്. ഞാൻ ആ യുവാവിനോടൊന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞു. ബന്ധുക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞത് അവനെ സംബന്ധിച്ച് എല്ലാവരും ഒറ്റ ശത്രുവാണ്. അച്ഛനായി, അമ്മയായി, അളിയനായി ആ ശത്രു വേഷം മാറി നടക്കുകയാണ്. കളിക്കളത്തിൽ ചെന്നാൽ അവിടെയുള്ള പലരും അവന്റെ ശത്രുവാണ്. ശത്രു വേഷം മാറി അവനോടൊപ്പം കളിക്കുകയാണ്. പാരനോയ അല്ലെങ്കിൽ സംശയരോഗം ഇങ്ങനെ വരുമോ എന്ന് എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ശരിക്കും പാരനോയ, സംശയരോഗമാണോ? പെട്ടെന്ന് അങ്ങനെ തോന്നാം അല്ലേ, പക്ഷേ ഇതൊരു സംശയരോഗമല്ല. ഇതിനെയാണ് ഫ്രിഗോളി സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത്, നമുക്ക് പരിചയമുള്ള ഒരാൾ പല വ്യക്തികളായി വേഷം മാറി വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം, ഇതാണ് ഫ്രിഗോളി സിൻഡ്രോം. ഡെലൂഷണൽ മിസ് ഐഡന്റിഫിക്കേഷൻ സിൻഡ്രോം എന്ന വിഭാഗത്തിലാണ് മനഃശാസ്ത്രം ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അല്ലേ, ഒരു ശത്രു പല വേഷത്തിൽ, അത് നമ്മുടെ കൂടെയുള്ളവർ ആ വേഷത്തിലാണ് അല്ലെങ്കിൽ വേഷം മാറി വന്നിരിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ നമുക്ക് ആരെയും വിശ്വാസം വരില്ല. നമ്മുടെ സഹോദരൻ സഹോദരനല്ല എന്നും മറ്റേ ശത്രു സഹോദരന്റെ വേഷത്തിൽ നിൽക്കുകയാണ് എന്നുമാണ് അയാൾ കരുതുന്നത്. സെക്യൂരിറ്റി പോലും ആ വേഷത്തിൽ വന്ന് നിൽക്കുകയാണ്, അത് യഥാർത്ഥ സെക്യൂരിറ്റി അല്ല, തന്റെ ശത്രു വേഷം മാറി നിൽക്കുകയാണ് എന്ന് അയാൾക്ക് തോന്നുന്നു. ഫ്രിഗോളി സിൻഡ്രോം എന്ന ഈ രോഗത്തിന് ഈ പേര് വരാൻ രസകരമായൊരു സംഗതിയുണ്ട്. അതുകൂടെ പറയണമല്ലോ ഡയറിയിൽ. ലിയോപോൾഡോ ഫ്രിഗോളി വിഖ്യാതനായ ഒരു ഇറ്റാലിയൻ നടനാണ്. ആ നടന്റെ പേരിൽ നിന്നാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. സ്റ്റേജിൽ മിനിറ്റുകൾക്കുള്ളിൽ

വേഷം മാറാനുള്ള അസാധ്യമായ കഴിവ് ഫ്രിഗോളിക്കുണ്ടായിരുന്നു. ആ കഴിവിനെ അനുസ്മരിപ്പിച്ചാണ് മാനസികാരോഗ്യ വിദഗ്ധർ ഈ പേര് തെരഞ്ഞെടുത്തത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ കാബ്ഗ്രാസ് സിൻഡ്രോം എന്ന് തോന്നാം. അത് സ്വന്തം വീട്ടുകാരോ സുഹൃത്തുക്കളെയോ അവരെയൊക്കെ കണ്ടിട്ട് അവർ ഇവരല്ല, പകരം അവരെ പോലിരിക്കുന്ന മറ്റാരോ ആണ് എന്ന് കരുതുന്ന അവസ്ഥയാണ്. അതാണ് കാബ്ഗ്രാസ്. ഫ്രിഗോളി അങ്ങനെയല്ല. അപരിചിതരായ പലരും വേഷം മാറിയ തന്റെ ഒരേ ഒരു ശത്രുവാണ് എന്ന് രോഗി വിശ്വസിക്കുന്നു. മസ്തിഷ്കത്തിൽ ചില നെറ്റ്വർക്കുകളുണ്ട്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും. അതിൽ കഥകൾ മെനയുന്ന മസ്തിഷ്ക ഭാഗമാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഫ്രിഗോളി ബാധിച്ചവരിൽ ഈ നെറ്റ്വർക്ക് അമിതമായി പ്രവർത്തിക്കുകയും കാണുന്ന മുഖങ്ങളെല്ലാം പണ്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുമായി തെറ്റായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് യുക്തിപരമായ വിശകലനം നടത്തുന്ന ഭാഗമാണ്. ഇത് മന്ദഗതിയിലായി പോകുമ്പോഴാണ് ഫ്രിഗോളി പോലുള്ള പ്രശ്നങ്ങൾ ഒരാളിനുണ്ടാകുന്നത്. സത്യം പറയട്ടെ, ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. ആ ചെറുപ്പക്കാരനോട് സഹതാപത്തിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ അനുതാപത്തോടെ എംപതറ്റിക്കലായി അയാളെ കാണേണ്ടതുണ്ട്. വീട്ടുകാരൊക്കെ അയാളെ തല്ലിയിട്ടുണ്ടത്രേ, അയാളുടെ മുഖത്ത് നോക്കി നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. അതൊക്കെ അയാളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. രണ്ടാംവട്ടം കാണുമ്പോഴും അയാൾ പറഞ്ഞു, ഡോക്ടർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. എന്റെ ശത്രുവാ, എന്റെ ശത്രു, വേഷം മാറി നടക്കുക, ഡോക്ടർ വിശ്വസിക്കരുത് അയാളെ. ഡോക്ടറുടെ ആരോ ആണെന്നല്ലേ പറഞ്ഞത്? അല്ല ഡോക്ടർ, അല്ല അയാൾ വേഷം മാറി നടക്കുകയാണ്, അയാൾ ശരിക്കും മറ്റവനാ, ശത്രുവാ. ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഡോക്ടറെ, ആ ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റിന്റെ വേഷമുണ്ടല്ലോ, കള്ളനാ, എന്റെ ശത്രുവാ, എന്നെ തുലയ്ക്കാൻ വേണ്ടി നടക്കുക. വളരെ ഗുരുതരമായ അവസ്ഥ തന്നെയാണ് ആ യുവാവിന് ഫ്രിഗോളി സിൻഡ്രോം. പക്ഷേ വ്യക്തമായ ചികിത്സയിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും മാറ്റിയെടുക്കാം. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകൾ ആവശ്യമാണ്. ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അയച്ചു. സൈക്യാട്രിസ്റ്റ് മരുന്നുകൾ കൃത്യമായി എഴുതി. ഇനി എനിക്ക് ചെയ്യേണ്ടത് വളരെ വ്യക്തമായ സൈക്കോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാനൊരു ടീമിനെ തന്നെ സജ്ജീകരിച്ചു. ദിവസങ്ങൾ എത്രയെടുത്തു എന്ന് എനിക്കറിയില്ല. ഈ ഡയറിയുടെ ഒരുപക്ഷെ അവസാനമെങ്ങാനും അല്ലെങ്കിൽ കുറേ പേജുകൾ മറഞ്ഞു പോകുമ്പോൾ ആ യുവാവ് സുഖം പ്രാപിച്ച് ഇവിടെ നിന്നും സന്തോഷത്തോടെ പോയതായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. മസ്തിഷ്കം എത്രത്തോളം സങ്കീർണമാണ്, അതിനുദാഹരണമാണ് ഫ്രിഗോളി സിൻഡ്രോം. കാണുന്നതെല്ലാം സത്യമല്ലെന്നും കാണാത്തവ പലതും സത്യമാണെന്നും നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. തലച്ചോറിന്റെ ചില കളികൾ അങ്ങനെ കണ്ടാൽ മതി. നല്ല ചികിത്സ കൊടുത്താൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. ആ യുവാവ്, ഞാൻ പേര് പറയുന്നില്ല, കാരണം അയാളിപ്പോ നമ്മളോടൊപ്പം ഉന്നതമായ ഏതോ പദവിയിലുണ്ടാവും. ഒരു സംശയവുമില്ല, അത്രമാത്രം സന്തോഷത്തോടെയാണ് അയാൾ ഇവിടെ ഒന്ന് പോയത്. എന്തുമാത്രം വിചിത്രമായ അനുഭവം അല്ലേ! ഈ കാണുന്നവരെല്ലാം വേഷം മാറി നിൽക്കുന്നവരാണ്. വീട്ടിനകത്ത്, വീട്ടിന് പുറത്ത്, സമൂഹത്ത്, ആശുപത്രിയിൽ എന്റെ ശത്രു എല്ലാവരും വേഷം മാറിയായി ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊരു തോന്നൽ. ശത്രു ഒന്നേ ഉള്ളൂ, പക്ഷെ പല വേഷത്തിൽ. ഫ്രിഗോളി സിൻഡ്രോം, ഇങ്ങനെ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങൾ ഈ ഡയറിയുടെ താളുകളിൽ ഇനിയും പതിഞ്ഞു കിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ സൗമ്യമായും ശാന്തമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോ നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് നിതിന. ഞാൻ വരുന്നത് മലയങ്കിഴിൽ നിന്നാണ്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞലാടി എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഇന്ദ്ര. എൻ്റെ വീട് വെള്ളനാട് കൊളക്കോടാണ്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് തിങ്കൾ പൂവിനിതൾ എന്ന് പറയുന്ന പാട്ടാണ്.

എൻ്റെ പേര് അഭിന. ഞാൻ ആര്യനാട് നിന്നാണ് വരുന്നത്. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വാതിലിൽ ആവാതിലിൽ എന്ന പാട്ടാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അമിത. ഞാൻ കുറ്റിച്ചിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഞാൻ കനവിൽ കണ്ടൊരു എന്നുള്ള പാട്ടാണ്, ആഗതൻ സിനിമയിലെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പഴയ ഗാനങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് സോങ്ങായ

നമസ്കാരം, എൻ്റെ പേര് സ്വാതി കൃഷ്ണൻ. ഞാൻ വരുന്നത് കാട്ടാക്കടയിൽ നിന്നാണ്. കരുണാസായി റേഡിയോ എഫ് എമ്മിൽ കൂടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കണ്ണകി എന്ന ചിത്രത്തിലെ കരിനീല കണ്ണഴകി എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ.
3: ആയിരത്തി തൊള്ളായിരത്തി 1990 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ONV-ക്കായിരുന്നു. രാധാമാധവം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. അതിലെ നീലാഞ്ജന മിഴിയിതൾ എന്ന ഗാനം കേൾക്കാം.

1990 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥനായിരുന്നു. ഇന്നലെ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് കൈതപ്രം. കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

1990 മികച്ച ഗായകൻ ജി വേണുഗോപാലും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. സസ്നേഹം, ഇന്നലെ എന്നീ ചിത്രങ്ങളിലെ പാട്ടുകൾക്ക് വേണുഗോപാലിനും കെ എസ് ചിത്രയ്ക്കും പുരസ്കാരം ലഭിച്ചു. ജി വേണുഗോപാൽ ആലപിച്ച പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് നാളെ സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അവഗ്രഹിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഘടിപ്പിക്കുന്നത്. പേ വിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4-ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബിസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI കോട്ട സൂപ്പർ ന്യൂമെറ്ററി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243819 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം ഒക്ടോബർ 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487-243819

5 4 7 8 3 7 2 5 6 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8 5 4 7 0 7 0 7 3 0 4 8 7 2 3 7 0 7 7 3 എന്നീ ഫോൺ നമ്പറുകളിൽ സെപ്റ്റംബർ 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8 0 8 9 0 7 6 6 9 8 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തിരുവല്ലം KAGTECH ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. KAGTECH ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9 9 9 5 6 2 4 8 8 8 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അഭിരാം ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ, ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അഭിരാം ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടിയയക്കാവുന്നതാണ്. 8891773912 നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാസ്ത്രീയമായി പറഞ്ഞാൽ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നിലാകുന്നത് അവരുടെ ബുദ്ധിശക്തിയുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ അവരുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയുമായി ഒത്തുപോകാത്തതുകൊണ്ടാണ്. ഓരോ കുഞ്ഞിന്റെയും തലച്ചോറ് വിവരങ്ങൾ സ്വീകരിക്കുന്നതും അപഗ്രഥിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. ഇതിനെ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നു. ചില കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ഇളകാനോ നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്, എന്നാൽ മറ്റു ചിലർക്ക് തികച്ചും ശാന്തമായ അന്തരീക്ഷം വേണം. ഒരേ അച്ചിൽ വാർത്ത വിദ്യാഭ്യാസ രീതി എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും ഒരു നിശ്ചിത മാതൃകയിൽ ഊന്നിയുള്ളതാണ്. എല്ലാവരും ഒരേ വേഗതയിൽ പഠിക്കണമെന്നും ഒരേ രീതിയിൽ പരീക്ഷ എഴുതണമെന്നും അത് ശഠിക്കുന്നു. എന്നാൽ മസ്തിഷ്ക ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചില കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആണെന്നാണ്. അതായത് ചിത്രങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയും അവർ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നു. മറ്റു ചിലർ കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു പഠിക്കാനാണ് താല്പര്യം. കേവലം പുസ്തക വായനയിലൂടെ മാത്രം പഠിക്കാൻ നിർബന്ധിതരാകുമ്പോൾ കഴിവുള്ള പല കുട്ടികളും തങ്ങൾ പരാജയങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങുന്നു. ഈ അപകർഷതാബോധം അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ പോലും തളർത്തുന്നു. കുട്ടിയുടെ പഠന രീതിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ അവരുടെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു കുഞ്ഞിന്റെ ഇന്ദ്രിയപരമായ ആവശ്യങ്ങളെയും താൽപര്യങ്ങളെയും മാനിക്കുന്ന ഒരന്തരീക്ഷം അവർക്ക് ലഭിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കപ്പെടുന്നു. ഇത് ചിലപ്പോൾ പഠന വേഗത കുറയ്ക്കുന്നതോ പാഠങ്ങൾ കഥകളിലൂടെയോ കളികളിലൂടെയോ അവതരിപ്പിക്കുന്നതോ ആകാം. പഠനമെന്നത് ഒരു ഭാരമല്ലെന്നും രസകരമായ ഒരു പ്രക്രിയയാണെന്നും തിരിച്ചറിയുന്ന നിമിഷം അവരുടെ ഉള്ളിലെ ജിജ്ഞാസ ഉണരുന്നു. കുട്ടി പിന്നിലായി പോയതല്ല, മറിച്ച് വഴിതെറ്റിയതായിരുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. രീതികൾ മാറുമ്പോൾ പഠനം എളുപ്പമാകുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള പല കുടുംബങ്ങളും ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ അൺസ്കൂളിംഗ് തുടങ്ങിയ ബദൽ രീതികളിലേക്ക് ആകൃഷ്ടരാകുന്നത് ഈ തിരിച്ചറിവ് കൊണ്ടാണ്. സിസ്റ്റത്തിന് അനുയോജ്യമായ രീതിയിൽ കുട്ടിയെ മാറ്റുന്നതിന് പകരം കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുകയാണ് ഇത്തരം രീതികളിൽ ചെയ്യുന്നത്. ഇതിനെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. ഓരോ കുട്ടിയും തനതായ വ്യക്തിത്വമുള്ളവരാണെന്നും അവരുടെ വളർച്ചയുടെ താളം വ്യത്യസ്തമാണെന്നും നാം അംഗീകരിക്കണം. ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ ഏത് കുഞ്ഞിനും അത്യുജ്ജ്വലമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞനായ ഹോവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധി എന്നത് വെറുമൊരു സംഖ്യയല്ല. സംഗീതം, കായികം, പ്രകൃതി, സാമൂഹിക ഇടപെടലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തിയുണ്ടാകാം. ക്ലാസ് മുറിയിലെ മാർക്കുകൾ മാത്രം നോക്കി ഒരു കുഞ്ഞിനെ വിലയിരുത്തുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. കണക്കിൽ പിന്നിലാകുന്ന ഒരു കുട്ടി മികച്ചൊരു ചിത്രകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോ ആകാം. ഓരോ കുഞ്ഞിലുമുള്ള ആ പ്രത്യേക കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടി പിന്നിലാകുന്നു എന്ന് തോന്നുമ്പോൾ പരിഭ്രാന്തരാകാതിരിക്കുക. പകരം അവർക്ക് വിവരങ്ങൾ കൈമാറുന്ന രീതി ഒന്ന് മാറ്റിപ്പരീക്ഷിക്കുക. ഉദാഹരണത്തിന്, ചരിത്രം പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിപ്പിക്കുന്നതിന് പകരം ചരിത്ര പ്രധാനമായ ഒരിടം സന്ദർശിക്കുന്നത് കുട്ടിയുടെ ഓർമ്മയിൽ കൂടുതൽ കാലം നിലനിൽക്കും. അറിവെന്നത് അനുഭവങ്ങളിലൂടെ നേടേണ്ട ഒന്നാണ്. കുട്ടിയുടെ ജൈവികമായ ആവശ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള പഠന രീതികൾ അവരുടെ തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള ശേഷി കൂട്ടുകയും ചെയ്യുന്നു. പഠന വൈകല്യങ്ങൾ എന്ന് പലപ്പോഴും മുദ്രകുത്തപ്പെടുന്ന ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ADHD പോലുള്ള അവസ്ഥകൾ സത്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന തലച്ചോറുകളാണ്. തോമസ് ആൽവ എഡിസനും ആൽബർട്ട് ഐൻസ്റ്റീനും ഇത്തരം വെല്ലുവിളികൾ നേരിട്ടവരായിരുന്നു എന്ന് നാം ഓർക്കണം. അവർക്ക് അനുയോജ്യമായ രീതിയിൽ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ ലോകത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ കുട്ടികളും ഇത്തരത്തിൽ അപാരമായ സാധ്യതകളുള്ളവരാണ്. ആ സാധ്യതകളെ തിരിച്ചറിയാൻ അവർക്ക് നമ്മൾ നൽകേണ്ടത് സമയവും സ്നേഹവും അവർക്ക് ചേരുന്ന പഠന രീതികളുമാണ്. വിദ്യാഭ്യാസം എന്നത് മത്സരമല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ വേഗതയിൽ നടത്തുന്ന ഒരു യാത്രയാണ്. മറ്റുള്ളവരുമായി കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് അവരുടെ പഠനത്തോടുള്ള താൽപ്പര്യമില്ലാതാക്കും. തന്റെ കഴിവിനെ ആരും സംശയിക്കുന്നില്ലെന്നും
തനിക്ക് പിന്തുണ നൽകാൻ ആളുണ്ടെന്നുമുള്ള ബോധം കുട്ടികളിൽ സുരക്ഷിത ബോധമുണ്ടാക്കുന്നു. ഈ സുരക്ഷിത ബോധമാണ് പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മാനസികാവസ്ഥ. ഓരോ കുട്ടിയും വിജയിക്കാൻ

0: സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പഠനകാലം ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നത് ഒരു റോഡും അതിന്റെ ഇരുവശങ്ങളിലായി കടകളും വീടുകളും ബസ് കാത്തു നിൽക്കുന്ന മനുഷ്യരും പൊടിയും വാഹനങ്ങളും ഇടയ്ക്കിടയ്ക്ക് എട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുമാണ്. ഒരു ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുയരുന്ന പൊതുചിത്രം അത്രയേ ഉള്ളൂ. എന്നാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനും കണ്ണൂരിനുമിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാച്ചപ്പൊയ്കയിലെത്തുന്ന ഒരാൾക്ക് ആ സാധാരണ ചിത്രം പെട്ടെന്ന് മാറിപ്പോകും. റോഡിന്റെ അരികിൽ പൂക്കൾ നിങ്ങളെ സ്വീകരിക്കും. വഴിയരികിൽ ശില്പങ്ങൾ കണ്ണുകളോട് സംസാരിക്കും. വൃത്തിയുള്ള നടപ്പാതകൾ ഒരു സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞുതരും. ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഒരു പൂന്തോട്ടത്തിന്റെ ഭാഗമാകാമെന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കും. ഒരു ചായക്കട വെറും ഒരു ചായക്കടയല്ലെന്നും മനുഷ്യർ തമ്മിൽ സംസാരിക്കുകയും ചിരിക്കുകയും തർക്കിക്കുകയും ഓർമ്മകൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു ചെറിയ സാംസ്കാരിക കേന്ദ്രമാണെന്നും പാച്ചപ്പൊയ്ക നമ്മെ ഓർമ്മിപ്പിക്കും. ഒരു നാടിനെ മനോഹരമാക്കാൻ വലിയ സർക്കാർ പദ്ധതികൾ മാത്രമല്ല വേണ്ടത്. ഒരു കൂട്ടം മനുഷ്യർക്ക് സ്വന്തം നാടിനെ സ്നേഹിക്കാനറിയണം. അതിന്റെ മണ്ണിൽ ഒരു പൂവ് വിരിയുമ്പോൾ അത് തങ്ങളുടെ വീട്ടുമുറ്റത്ത് വിരിയുന്നത് പോലെ സന്തോഷിക്കാൻ കഴിയണം. റോഡരികിൽ ഒരു കടലാസ് കഷ്ണം കിടക്കുമ്പോൾ അത് ആരുടെയോ പ്രശ്നമാണെന്ന് പറഞ്ഞ് കടന്നുപോകാതെ ഇത് നമ്മുടെ നാടാണെന്ന് പറഞ്ഞ് അത് എടുത്തു മാറ്റാൻ കഴിയണം. പാച്ചപ്പൊയ്കയുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഒരു സർക്കാരിന്റെ ഉത്തരവിൽ നിന്നല്ല, ഒരു വലിയ കോൺക്രീറ്റ് പദ്ധതിയിൽ നിന്നുമല്ല, ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന്. വി ലവ് പാച്ചപ്പൊയ്ക എന്ന പേരിൽ നാട്ടുകാർ രൂപപ്പെടുത്തിയ കൂട്ടായ്മയുടെ പിന്നിൽ വളരെ ലളിതമായ ഒരു ആശയമുണ്ട്. നമ്മുടെ നാടിനെ നമ്മൾ തന്നെ സ്നേഹിക്കണം. സ്നേഹം എന്ന വാക്ക് ഇവിടെ ഒരു മുദ്രാവാക്യമല്ല, അത് പ്രവൃത്തിയാണ്. പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക, അവ വാടിപ്പോകാതിരിക്കാൻ വെള്ളമൊഴിക്കുക, വെയിൽ കഠിനമാകുമ്പോൾ അവയ്ക്ക് തണലൊരുക്കുക, മാലിന്യം അടിഞ്ഞുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ചെടികൾക്ക് വളം വാങ്ങാൻ ആവശ്യമായ പണം കണ്ടെത്തുക, പ്രവാസികളെയും നാട്ടുകാരെയും ഒരുമിപ്പിക്കുക, ഒരു ചെറിയ നാടിനെ എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇടമാക്കി മാറ്റുക. ഇതെല്ലാം ചേർന്നാണ് പാച്ചപ്പൊയ്കയുടെ പുതിയ മുഖം രൂപപ്പെട്ടത്. വഴിയരികിൽ സൂര്യകാന്തിയും ആന്തൂറിയവും ഓർക്കിഡും ബോഗൻവില്ലയും പൂക്കൾ വിടർത്തി യാത്രക്കാരെ സ്വീകരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് 2024 ഒരു പ്രാദേശിക വാർത്താ റിപ്പോർട്ട് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാച്ചപ്പൊയ്കയുടെ ശുചിത്വ പരിപാലനം ഒരു നാടിന്റെ കൂട്ടായ ശ്രമത്തിന്റെ ഉദാഹരണമായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഒരു പൂവ് സ്വയം ഒരു സംസ്കാരം സൃഷ്ടിക്കില്ല, പക്ഷേ പൂവിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന മനുഷ്യർ ഒരു സംസ്കാരം സൃഷ്ടിക്കും. അതാണ് പാച്ചപ്പൊയ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങൾ പലപ്പോഴും ആരുടേതുമല്ലാത്ത ഇടങ്ങളായി മാറിപ്പോകാറുണ്ട്. സ്വന്തം വീടിന്റെ മുറ്റം വൃത്തിയാക്കുന്ന ഒരാൾ പോലും പൊതുവഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് പരിചിതമായ കാഴ്ചയാണ്. സ്വന്തം വീടിന്റെ മതിൽ മനോഹരമാക്കുന്ന സമൂഹം പൊതുമതിലിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതും സാധാരണമാണ്. കാരണം പൊതു ഇടങ്ങളെ നമ്മൾ പലപ്പോഴും സ്വന്തമായി കരുതാറില്ല. പാച്ചപ്പൊയ്ക ആ മനോഭാവത്തോടാണ് ചെറിയൊരു കലാപം നടത്തിയത്. ഇവിടത്തെ റോഡ് പഞ്ചായത്തിന്റേത് മാത്രമല്ല, ഇത് നമ്മുടെ റോഡാണ്. ഇവിടത്തെ ബസ് സ്റ്റോപ്പ് യാത്രക്കാരുടേത് മാത്രമല്ല, ഇത് നമ്മുടെ ഇടമാണ്. ഇവിടത്തെ പൂക്കൾ ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തുള്ളതല്ല, അവ നമ്മുടെ സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവാണ് ഒരു പ്രദേശത്തെ വെറും ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിൽ നിന്ന് ഒരു സാംസ്കാരിക ഇടമായി മാറ്റുന്നത്. പാച്ചപ്പൊയ്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച അവിടെയുള്ള ശില്പങ്ങളാണ്. വഴിയരികിൽ കാണുന്ന ഒരു കാക്ക, കൊക്കിൽ മീനുമായി നിൽക്കുന്ന ആ കാക്ക സാധാരണ പക്ഷിയുടെ രൂപമല്ല, അത് നാടിന്റെ കാഴ്ചാഭാഷയുടെ ഭാഗമാണ്. അല്പമകലെയായി ടൗണിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന സീബ്ര, തല ഉയർത്തി നിൽക്കുന്ന ജിറാഫ്, പൂന്തോട്ടത്തിനിടയിൽ നിൽക്കുന്ന പുള്ളിമാൻ, ഇവയെല്ലാം ഒരു കുട്ടിയുടെ കണ്ണിൽ കളിപ്പാട്ടങ്ങളായിരിക്കും, ഒരു യാത്രക്കാരന്റെ കണ്ണിൽ അത്ഭുതമായിരിക്കും, ഒരു കലാപ്രേമിയുടെ കണ്ണിൽ പൊതുകലയായിരിക്കും. പക്ഷേ ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ കണ്ണിൽ ഇത് മറ്റൊന്നായിരിക്കും. ഒരു ഗ്രാമം തന്റെ പൊതു ഇടത്തെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിന്റെ ഉദാഹരണം. കാരണം പൊതു ഇടങ്ങൾ എല്ലായ്പ്പോഴും മതിലുകളും റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല, അവിടെ ഓർമ്മകളുണ്ടാവും, കലയുണ്ടാവും, ചരിത്രമുണ്ടാകും, കുട്ടികളുടെ ചിരിയുണ്ടാകും, പ്രായമായവരുടെ സംഭാഷണമുണ്ടാകും. അതുകൊണ്ട് തന്നെ പാച്ചപ്പൊയ്കയിലെ ശില്പങ്ങൾ അലങ്കാരങ്ങൾ മാത്രമല്ല, അവ നാടുമായി മനുഷ്യർ നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന് ചരിത്രത്തിന്റെ ഒരു മുഖവുമുണ്ട്. കേരളത്തിന്റെ സാമൂഹിക പോരാട്ട ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന മാറുമറയ്ക്കൽ സമരനായികയുടെ ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഗ്രാമത്തിന്റെ പൊതുവിടത്തിൽ ചരിത്രം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനൊരു വലിയ അർത്ഥമുണ്ട്. ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം കിടക്കരുത്. ചരിത്രം ജനങ്ങൾ നടക്കുന്ന വഴിയിലേക്കും വരണം. ഒരു കുട്ടി ആ ശില്പത്തിന് മുന്നിൽ നിൽക്കണം, ഇതാരാണ് എന്ന് ചോദിക്കണം. അപ്പോൾ ചരിത്രം ഒരു പാഠപുസ്തകത്തിന്റെ അധ്യായത്തിൽ നിന്ന് ഒരു സംഭാഷണമായി മാറും. ഒരു സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അധികാരത്തിനു വേണ്ടി നടന്ന പോരാട്ടം പുതിയ തലമുറയുടെ കണ്ണുകൾക്ക് മുന്നിലെത്തും. അങ്ങനെ ഒരു ശില്പം വെറും സിമെന്റും നിറവും ചേർന്ന രൂപമല്ലാതാകും. അത് ഓർമ്മയുടെ രാഷ്ട്രീയമാകും. പാച്ചപ്പൊയ്കയുടെ വഴികൾ നമ്മോട് പറയുന്നത് സൗന്ദര്യത്തിനും സാമൂഹിക ബോധത്തിനും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്നാണ്. പൂക്കൾക്കും ചരിത്രത്തിനും ഒരുമിച്ച് ജീവിക്കാം. കലയും ശുചിത്വവും ഒരുമിച്ച് നിൽക്കാം. ഒരു പൊതുസ്ഥലം മനോഹരമാകുമ്പോൾ അതിന് സാമൂഹിക പ്രസക്തി നഷ്ടപ്പെടണമെന്നില്ല. മറിച്ച് സൗന്ദര്യം തന്നെ ചിലപ്പോൾ ഒരു സാമൂഹിക സന്ദേശമാകാം. വൃത്തിയുള്ള ഒരു റോഡ് നമ്മോട് പറയുന്നു, ഇവിടെ മനുഷ്യർ ശ്രദ്ധിക്കുന്നു. പൂക്കൾ നിറഞ്ഞ വഴിയരികുകൾ പറയുന്നു, ഇവിടെ സൗന്ദര്യത്തെ പൊതുസ്വത്തായി കാണുന്നു. ചരിത്ര ശില്പങ്ങൾ പറയുന്നു, ഇവിടെ ഓർമ്മകൾക്കിടമുണ്ട്. ഒരു തുറന്ന ഓഡിറ്റോറിയം പറയുന്നു, ഇവിടെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഒരു നാട് സാംസ്കാരിക ഇടമായി മാറുന്നത്. പാച്ചപ്പൊയ്കയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് പറയാതെ ഈ കഥ പൂർത്തിയാകില്ല. കേരളത്തിലെ പല ബസ് സ്റ്റോപ്പുകളും ഒരു സമൂഹത്തിന്റെ അനാസ്ഥയുടെ ചെറിയ പ്രതിമകളാണ്. പൊടി, പ്ലാസ്റ്റിക് കുപ്പികൾ, ചുമരിലെ പരസ്യങ്ങൾ, പാൻപരാഗിന്റെ ചുവന്ന പാടുകൾ, മഴ പെയ്താൽ കയറിപ്പറ്റുന്ന വെള്ളം, ബസ് വരുന്നതുവരെ അവിടെ നിൽക്കുന്ന മനുഷ്യർ പോലും ആ ഇടവുമായി ഒരു ബന്ധം സ്ഥാപിക്കാറില്ല. പക്ഷേ പാച്ചപ്പൊയ്കയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു പൂന്തോട്ടത്തിന്റെ ഭാഗമായി മാറുന്നു. ഇവിടെ ബസ് കാത്തിരിക്കുക എന്നത് ഒരു യാത്രയുടെ ഇടവേള മാത്രമല്ല, ഒരു പൊതുസ്ഥലത്തെ അനുഭവിക്കുന്ന നിമിഷം കൂടിയാണ്. ഒരു പൂവിനരികിൽ നിന്നുകൊണ്ട് ബസ് കാത്തിരിക്കുന്ന കുട്ടി ആ പൂവിനെ നശിപ്പിക്കാൻ ഒരു പക്ഷേ രണ്ടു തവണ ആലോചിക്കും. സൗന്ദര്യം പലപ്പോഴും മനുഷ്യന്റെ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നു. ഇതാണ് ഇത്തരം പൊതുവിടങ്ങളുടെ ഏറ്റവും വലിയ സാമൂഹിക പ്രാധാന്യം. ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ബോർഡുകൾ സ്ഥാപിക്കാം, പിഴ ചുമത്താം, നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു സ്ഥലത്തോട് മനുഷ്യർക്ക് വൈകാരികമായ ബന്ധമുണ്ടാകുമ്പോൾ സംരക്ഷണം കൂടുതൽ സ്വാഭാവികമാകും. പാച്ചപ്പൊയ്കയിൽ പൂക്കൾ സംരക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവിടെ മനുഷ്യർ തങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ഒരു ഭാഗം സംരക്ഷിക്കുകയാണ്. ഈ ഗ്രാമത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ രമേശേട്ടന്റെ ചായക്കടയ്ക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ ചായക്കടകൾക്ക് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വായനശാലകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, ക്ലബ്ബുകളെക്കുറിച്ച് സംസാരിക്കും, പാർട്ടി ഓഫീസുകളെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ ഒരു ചായക്കടയും അത്രത്തോളം പ്രധാനപ്പെട്ട പൊതുവിടമാണ്. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും, ക്രിക്കറ്റ് മത്സരം വിലയിരുത്തപ്പെടും, നാട്ടിലെ വിവാഹം മുതൽ ലോകയുദ്ധം വരെ സംസാര വിഷയമാകും. വയോധികനും വിദ്യാർത്ഥിയും തൊഴിലാളിയും വ്യാപാരിയും ഒരേ ബഞ്ചിലിരിക്കും. ഒരു ചായക്കടയിൽ ഒരു സമൂഹം അതിന്റെ ഔപചാരികതകൾ മാറ്റിവെക്കുന്നു. അതുകൊണ്ടാണ് രമേശേട്ടന്റെ ചായക്കട പാച്ചപ്പൊയ്കയിലെ ഒരു സാംസ്കാരിക സ്ഥാപനമായി കാണപ്പെടുന്നത്. പുലർച്ചെ തന്നെ ഉണർന്ന് പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഒരു മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു ചെറിയ പൊതുമണ്ഡലം രൂപപ്പെടുന്നു. അവിടെ ആളുകൾ വരുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, വാർത്തകൾ കൈമാറുന്നു. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ചിരികൾ ഉയരും. ഒരു ഗ്രാമം വെറും വീടുകളുടെ കൂട്ടമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരമിടങ്ങളാണ്. ഒരു ഗ്രാമത്തെ ഗ്രാമമാക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. പാച്ചപ്പൊയ്കയിൽ രൂപം കൊള്ളുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും ഈ ആശയത്തിന്റെ തുടർച്ചയാണ്. ചുമരുകളില്ലാത്ത ഒരു സാംസ്കാരിക വേദി, ഒരു കലാപരിപാടി നടക്കാം, ഒരു പൊതുയോഗം നടക്കാം, ഒരു കുട്ടിയുടെ നൃത്തപരിശീലനം നടക്കാം, ഒരു രാഷ്ട്രീയ ചർച്ച നടക്കാം, ഒരു വയോധികൻ സന്ധ്യയ്ക്കവിടെ ഇരിക്കാം. ഇവയെല്ലാം പൊതുവിടങ്ങളുടെ ജനാധിപത്യ സ്വഭാവം ഓർമ്മിപ്പിക്കുന്നു. നഗരവൽക്കരണത്തിന്റെ വലിയ പ്രതിസന്ധികളിലൊന്ന് മനുഷ്യർക്കൊരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞുവരുന്നതാണ്. നമ്മൾ വീടുകളിൽ ഒറ്റപ്പെടുന്നു, അപ്പാർട്ട്മെന്റുകളിൽ അടയുന്നു, സ്ക്രീനുകളിൽ സംസാരിക്കുന്നു. പക്ഷേ മുഖാമുഖമിരുന്ന് സംസാരിക്കാൻ ഇടങ്ങൾ കുറയുന്നു. അതുകൊണ്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വെറുമൊരു നിർമ്മാണ പ്രവൃത്തിയല്ല, അത് മനുഷ്യരെ വീണ്ടും ഒരുമിച്ചിരുത്താനുള്ള ഒരു സാമൂഹിക ശ്രമമാണ്. ഓപ്പൺ ജിംനേഷ്യം പോലുള്ള സൗകര്യങ്ങളും അതേ ആശയത്തെ കൂടുതൽ വിശാലമാക്കുന്നു. ശരീരത്തിന്റെ ആരോഗ്യം വ്യക്തിയുടെ സ്വകാര്യ ഉത്തരവാദിത്വം മാത്രമല്ലെന്ന് പറയുന്ന ഒരു പൊതുധാരണയാണ് അതിലൂടെ രൂപപ്പെടുന്നത്. ആരോഗ്യവും പൊതുവിടവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. പാച്ചപ്പൊയ്കയുടെ മറ്റൊരു സവിശേഷത അതിന്റെ പഴമയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. പുതിയ പൂക്കളും ശില്പങ്ങളും പൊതുവിടങ്ങളും രൂപപ്പെടുമ്പോഴും മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച പഴയകാല ഇരുനില കെട്ടിടങ്ങൾ ഇന്നും അവിടെയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സന്ദേശമാണ്. വികസനം എന്നത് പഴയതെല്ലാം പൊളിച്ചുമാറ്റുക എന്നല്ല, പഴമയെ സൂക്ഷിച്ചുകൊണ്ട് പുതുമയിലേക്ക് നടക്കുക എന്നതാണ്. ഒരു നാടിന്റെ ഓർമ്മകൾ മുഴുവൻ ഇല്ലാതാക്കി അതിനെ മനോഹരമാക്കാനാവില്ല. ചരിത്രമില്ലാത്ത സൗന്ദര്യം പലപ്പോഴും ഒരു കൃത്രിമ സെറ്റ് പോലെയാകും. പക്ഷേ പഴയതും പുതിയതും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു നാടിന് ആത്മാവുണ്ടാകും. പാച്ചപ്പൊയ്കയുടെ ആത്മാവ് അതിന്റെ പൂക്കളിൽ മാത്രമല്ല, അതിന്റെ പഴയ കെട്ടിടങ്ങളിലുമുണ്ട്, അവിടുത്തെ ചായക്കടയിലുമുണ്ട്, വഴിയരികിലെ ശില്പങ്ങളിലുമുണ്ട്, പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്ന മനുഷ്യരുടെ കൈകളിലുമുണ്ട്. പ്രവാസത്തിൽ കഴിയുമ്പോഴും സ്വന്തം നാട്ടിലെ ഒരു പൂച്ചെടിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന മനുഷ്യരിലുമുണ്ട്. ഒരു സമൂഹം സ്വന്തം നാടിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പാച്ചപ്പൊയ്ക തെളിയിക്കുന്നു. വികസനം എല്ലായ്പ്പോഴും വലിയ പാലങ്ങളുടെയും ഉയർന്ന കെട്ടിടങ്ങളുടെയും പേരല്ല. ചിലപ്പോൾ വികസനം ഒരു മാലിന്യ കൂമ്പാരം ഇല്ലാതാകുന്നതാണ്. ചിലപ്പോൾ ഒരു പൂച്ചെടി വാടാതെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഒരു കുട്ടി സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഒരു വയോധികൻ ഇരിക്കാൻ ഒരു പൊതുബെഞ്ച് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ചരിത്രം മറക്കാതിരിക്കാനായി ഒരു ശില്പം സ്ഥാപിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ഗ്രാമം ഒന്നിച്ചു ചേർന്ന് പറയുന്നതാണ്, ഈ നാട് നമ്മുടേതാണ്, ഈ നാട് നമ്മുടേതാണ്. പാച്ചപ്പൊയ്കയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഒരു പക്ഷേ അതിന്റെ പൂക്കളല്ല, അതിന്റെ ഏറ്റവും വലിയ ശില്പവും വഴിയരികിൽ നിൽക്കുന്ന കാക്കയോ ജിറാഫോ അല്ല. അതിന്റെ ഏറ്റവും വലിയ നിർമ്മിതി മനുഷ്യരുടെ കൂട്ടായ്മയാണ്. കാരണം പൂക്കൾ നട്ടുവെക്കാൻ പണം കണ്ടെത്താം, ശില്പങ്ങൾ നിർമ്മിക്കാൻ കലാകാരെ കണ്ടെത്താം, റോഡുകൾ പണിയാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന വിശ്വാസം നിർമ്മിക്കുക എളുപ്പമല്ല. പാച്ചപ്പൊയ്ക അത് നിർമ്മിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ അത്ഭുതം. യൂറോപ്പിലെ മനോഹരമായ തെരുവുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രാമം എന്ന നിലയിൽ മാത്രം പാച്ചപ്പൊയ്കയെ കാണുന്നത് മതിയാകില്ല. കാരണം അതിന്റെ സൗന്ദര്യം യൂറോപ്പിനെ അനുകരിച്ചതുകൊണ്ടല്ല ഉണ്ടായത്, അത് സ്വന്തം നാട്ടിന്റെ മണ്ണിൽ നിന്നാണ് വളർന്നത്. മലയാളിയുടെ നാട്ടുസ്നേഹത്തിൽ നിന്ന്, പ്രവാസിയുടെ ഓർമ്മയിൽ നിന്ന്, കലാകാരന്റെ കയ്യിൽ നിന്ന്, ഒരു ചായക്കടക്കാരന്റെ പുലർച്ചയിൽ നിന്ന്, ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പിൽ നിന്ന്, ഒരു പൂച്ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സാധാരണ മനുഷ്യന്റെ സ്നേഹത്തിൽ നിന്ന്. അതിനാൽ പാച്ചപ്പൊയ്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, ഒരു ചോദ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാടുകളെ ഇങ്ങനെ മാറ്റാൻ നമുക്കും കഴിയില്ലേ? നമ്മുടെ ഗ്രാമത്തിലെ ഒരു റോഡ് വൃത്തിയാക്കാൻ, ഒരു ബസ് സ്റ്റോപ്പിലൊരു പൂച്ചെടി നട്ടുപിടിപ്പിക്കാൻ, ഒരു പൊതുചുമരിൽ ഒരു ചിത്രമൊരുക്കാൻ, മറന്നുപോകുന്ന ഒരു ചരിത്ര സ്മരണയെ ഒരു ശില്പമായി ഉയർത്താൻ, ഒരു ചായക്കടയെ വീണ്ടും സംവാദത്തിന്റെ ഇടമാക്കാൻ, ഒരു കുട്ടിക്ക് കളിക്കാനും ഒരു വയോധികൻ ഇരിക്കാനും എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും കഴിയുന്ന ഒരു പൊതുസ്ഥലം നിർമ്മിക്കാൻ. പാച്ചപ്പൊയ്കയുടെ കഥയുടെ പ്രസക്തി അവിടെയാണ്. അത് നമ്മൾ കാണാൻ പോകുന്ന ഒരു മനോഹരമായ ഗ്രാമമല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ആശയമാണ്. ഒരു നാടിന്റെ വികസനം ജനങ്ങളുടെ കൈകളിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരുന്ന, ജീവിച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകം. ഒരു സാംസ്കാരിക ഇടം നിർമ്മിക്കാൻ എല്ലായ്പ്പോഴും വലിയ കെട്ടിടങ്ങൾ വേണ്ട.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ബലചിന്തനം. ബലം എന്ന് പറഞ്ഞാൽ കയ്യൂക്കല്ല, മനസ്സിന്റെ ബലം. സത്യധർമ്മങ്ങളുടെയും നീതിന്യായങ്ങളുടെയും ബലം, ഒപ്പം വിധിബലവും. തനിക്ക് നേടാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ചും ബുദ്ധിമാനായ ഒരാൾ ഖേദിക്കുകയില്ല. കാരണം ഏതാപത്തിനുമിടയിൽ മനുഷ്യന്റെ ബുദ്ധിമോശം കാണും. ബുദ്ധിമാന്മാർക്കാവട്ടെ അനുഭവം ഗുരു എന്നതാണ് തത്വം. ബുദ്ധി കൊണ്ട് തന്നെയാണ് ആരും ലോകം കീഴടക്കിയിട്ടുള്ളത്. തീർച്ചയായും തനിക്ക് ജയിക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ അതിനുള്ള പ്രാപ്തി തനിക്കുണ്ട് എന്ന് കണ്ടറിഞ്ഞ് അതിൽ മാത്രം മനോവാക്കായ കർമ്മങ്ങളാൽ ദത്തശ്രദ്ധനായി പരിശ്രമം ചെയ്യുന്ന ഒരുവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. ബുദ്ധിമാനായ ഒരുവന്റെ ജീവിതയാത്ര എപ്പോഴും മേലോട്ടായിരിക്കും. കാരണം അവൻ ഓരോ പ്രവൃത്തിയെക്കുറിച്ചും വീണ്ടുവിചാരമുള്ളവനായിരിക്കും. കിട്ടാവുന്നതിലേറെ അവസരങ്ങൾ അവൻ സൃഷ്ടിച്ചെടുക്കും. തന്റെ ബലം എത്രത്തോളമുണ്ട് എന്ന് ചിന്തിക്കാതെ വെറും ആവേശ ചാബല്യം കൊണ്ട് എടുത്തുചാടി യുദ്ധത്തിനൊരുങ്ങി ശത്രുവിനോട് പരാജയം ഏറ്റുവാങ്ങി മുടിഞ്ഞുപോയ രാജാക്കന്മാർ അനേകം. ആദ്യം സ്വന്തം ബലമറിയണം, അതിന് സ്വയം അറിയണം. അങ്ങനെ സ്വയം അറിഞ്ഞുള്ള പ്രവൃത്തി വിജയത്തിൽ കൊണ്ടെത്തിക്കും. സ്വയം അറിഞ്ഞ് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 28 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1907 സെപ്റ്റംബർ 28, ഇന്ത്യയുടെ വിപ്ലവ പ്രസ്ഥാന ചരിത്രത്തിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന ധീരനായ യുവ രക്തസാക്ഷി ഭഗത് സിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1864 സെപ്റ്റംബർ 28 ഒന്നാം ഇന്റർനാഷണൽ നിലവിൽ വന്നിരിക്കുന്നു. 1929 സെപ്റ്റംബർ 28 ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ ചക്രവർത്തിനിയായി 7 പതിറ്റാണ്ടിലേറെ തിളങ്ങി നിന്ന ലതാ മങ്കേഷ്കർ 1929 സെപ്റ്റംബർ 28 ദീനാനാഥ് മങ്കേഷ്കറുടെയും സുധാമതിയുടെയും മൂത്ത പുത്രിയായി ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജന്മം കൊണ്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറി മുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്റെ പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം കേൾക്കാം.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഏറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശം അണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വി ബി ജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തുഫാന്റെ നർക്കോ ഫണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തുഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തുഫാന്റെ നർക്കോ ഫണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി.

0: സാന്ദ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം ഒരു ബുദ്ധഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ജോർജ് ഓണക്കൂർ സംസാരിക്കുന്നു.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാമ്പസിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു, ബി എ കഴിഞ്ഞു, എം എ കഴിഞ്ഞു, എം ഫില്ല് കഴിഞ്ഞു, പി എച്ച് ഡി കഴിഞ്ഞു. അപ്പം ഇത്രയും വർഷം കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി.
2: ഇപ്പോൾ വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായി.
1: അധ്യാപകനായി അത് പിന്നെ അങ്ങനെ വിദ്യാർത്ഥിയായി തന്നെ വളരെ വർഷങ്ങൾ, അത് കഴിഞ്ഞ് അധ്യാപകനായിട്ട് 33 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഒരു വളരെ സുദീർഘമായ ഒരു കാലഘട്ടം നമ്മുടെ കലാലയ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ജീവിതം എന്ന് ഞാൻ വായിച്ചെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഒതുങ്ങി ഒരു മൂലയിലിരുന്ന് പഠിച്ച് മിടുക്കനായ ഒരാളല്ല, വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് അന്ന് തന്നെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കാർഷിക പാരമ്പര്യത്തിൽ വളർന്ന് ഒത്തിരി ചങ്ങാതിമാരുമായിട്ട് കുട്ടിക്കാലത്ത് എന്താണ് നാടകം അഭിനയിച്ച് നൃത്തം പഠിച്ച് ഒക്കെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അങ്ങനൊരു നല്ല പൈതൃകം വാസ്തവത്തിൽ എൻ്റെ ഗ്രാമം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം. ഒത്തിരി കൂട്ടുകാരികളുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രാമത്തിൽ അധികം പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ആൺതരി, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഏകദേശം പറയാൻ എനിക്ക് സാധിക്കും. അപ്പം അങ്ങനെ വരും എന്നുവെച്ചാൽ ഈ പെൺകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സഹോദരിമാരുമായിട്ട് സുന്ദരിമാരുമായിട്ടുള്ളൊരു ചങ്ങാത്തത്തിൻ്റെ ഒരു രസ ഭംഗികളിലൂടെയാണ് ഞാൻ വളർന്ന് വരുന്നത്. പിന്നെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് ഓ എൻ ടി കുറുപ്പൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ സാഹിത്യ സമാജത്തെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. കോളേജ് വന്നപ്പോൾ ഞാൻ കോളേജ് സാഹിത്യ സമാജത്തിൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, പല വർഷം വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചയാളാണ് ഞാൻ. എം എക്ക് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സെൻറ്റ് പെർക്കമൻസ് കോളേജിൽ. മഹാനായ പ്രേംനസീറിന് ശേഷം എസ് പി കോളേജിൽ ഒരു ഷേക്സ്പിയറിയൻ നാടകം പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കാണ്. കാരണം മെർച്ചൻ്റ് ഓഫ് വെനീസ് പ്രേംനസീർ അവിടെ ആർട്സ് ക്ലബിൻ്റെ ചുമതല സെക്രട്ടറി ആയിരുന്ന കാലത്ത് എസ് പി കോളേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ക്യാമ്പസിൽ വളരെ സജീവമായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായതുകൊണ്ട് ഈ ക്യാമ്പസ് എനിക്ക് അന്യമായ അനുഭവമല്ല. പല ആളുകളും നമ്മുടെ കോളേജ് ജീവിതത്തെക്കുറിച്ചോ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചോ ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ക്യാമ്പസിനെ ഒരു കഥാപാത്രം ആക്കി രൂപാന്തരപ്പെടുത്തുക, അതിൻ്റെ എല്ലാ ഭംഗികളോടും കൂടി സൗന്ദര്യത്തോടും കൂടി സ്നേഹത്തോടും പ്രണയത്തോടും കൂടി രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കോളേജിൽ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ക്യാമ്പസ് നോവൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അനുഭവിച്ചത് എഴുതാവൂ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക, പക്ഷെ നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു ഭൂമികയിൽ നിൽക്കുമ്പോൾ അതിന് കൂടുതലൊരു സാന്ദ്രത ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഈ ക്യാമ്പസിൻ്റെ തുടിപ്പുകൾ, ഹൃദയത്തുടിപ്പുകൾ നേരിട്ട് അറിഞ്ഞ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ഉൾക്കടൽ രൂപം കൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നത് 70s, 80s വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമ ഉൾക്കടലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് നമ്മൾ പറയുന്നത് പോലെ അന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നത്. കാരണം ഉൾക്കടലിലെ നായകൻ വേണുനാഗപ്പള്ളി, ഒരിക്കലും വേണുനാഗപ്പള്ളിയെ ഒരു നായകനാക്കി, ഒരു ചലച്ചിത്രത്തിൻ്റെ നായകനാക്കി സങ്കല്പനം ചെയ്യാൻ പോലും കഴിയാതിരുന്നൊരു കാലത്താണ് വേണുവിനെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് രതീഷായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആള്. എല്ലാം പുതിയ ആളുകളാണ്. വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം, രതീഷിൻ്റെ ആദ്യത്തെ ചിത്രം, തിലകൻ്റെ രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ഒരു പുതിയ ടീമിനെ വെച്ചിട്ട്, ഒരു പുതുമയുള്ള പ്രമേയം വെച്ചിട്ട് കോളേജ് ക്യാമ്പസിനെ ഒരു കഥാപാത്രമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നോവൽ സ്ക്രിപ്റ്റ് എൻ്റെത്, ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ തിരക്കഥ, അത് വെച്ച് പ്രിയപ്പെട്ട അന്നത്തെ ഏറ്റവും മൗലികമായ പ്രതിഭയുള്ള ഒരു ചലച്ചിത്രകാരനിൽ നിന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന കെ ജി ജോർജാണ് അത് ചെയ്യുന്നത്. പിന്നെ ഉൾക്കടലിലെ ഒരു നോവൽ എന്നുള്ള നിലയിലും എന്നെ വല്ലാതെ ഒരു സുഖം തന്ന എൻ്റെ രണ്ടാമത്തെ നോവലാണ് ഉൾക്കടൽ. ഇതിലെ സംഭവം മുഴുവൻ എൻ്റെ ജീവിതത്തിലൂടെ പോയതാണ്. രാഹുലൻ വളരെ വലിയൊരളവിൽ എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രമാണ്. എൻ്റെ രണ്ടാമത്തെ നോവലാണ്. ആദ്യത്തെ നോവൽ അകലെ ആകാശം എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ്. രണ്ടാമത്തെ അപ്പോൾ ക്യാമ്പസായി, എന്നെ ഞാൻ ജീവിച്ച, ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രണയങ്ങളും എല്ലാം അലയടിച്ചത് ക്യാമ്പസിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് വേറൊരു ഒരു കാര്യമാണ് പറഞ്ഞാൽ, മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നോവലിസ്റ്റായ കോളേജ് അധ്യാപകനും ഞാൻ തന്നെയാണ്. സാധാരണ എഴുത്തുകാർ പറയും, ഓഹ് എൻ്റെ നോവൽ സിനിമയാക്കി കുളവാക്കി എന്ന് പറയും, ഇല്ലേ? ഞാനങ്ങനെ പറയില്ല ഒരിക്കലും. അത് രണ്ടും രണ്ട് കലാരൂപമാണെന്ന് എനിക്കറിയാം. ഇപ്പം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തനാണ്, നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തിയുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചില ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനമായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്, അതിന് ഓട്ടോബയോഗ്രഫി. ആ പുസ്തകം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിക്കുമ്പോൾ അതിൻ്റെ സമർപ്പണ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. അതിങ്ങനെയാണ്, ടു കമല ഹു ഈസ് നോ മോർ, അങ്ങനെയാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പുസ്തകം വായിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൂവാറ്റുപുഴ ജവഹർലാൽ നെഹ്റു ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞ് മൂവാറ്റൊരു സ്ഥലമുണ്ട് അടയാളപ്പെടുത്തി. ജവഹർലാൽ നെഹ്റു നെഹ്റു പാർക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു മാലയിടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓപ്പൺ ജീപ്പിൽ ഒരു സുന്ദരിയായ സ്ത്രീയും രണ്ട് കൊച്ചുങ്ങളും കൂടെ വന്ന് പോയതും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവും സഞ്ജയും ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 1980 എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഈ അവാർഡ് എനിക്ക് തന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ചിട്ടാണ് അവാർഡ് തരുന്നത്. പത്രക്കാരുടെ എല്ലാം വലിയൊരു തള്ളുണ്ടായി. അന്ന് ടെലിവിഷനില്ല, ക്യാമറകളങ്ങ് നിരന്നു റീജിയണൽ തിയേറ്ററിൻ്റെ താഴെ. ഞങ്ങൾ അവാർഡ് വിന്നേഴ്സിനെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്, ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുക. ആദ്യത്തെ അവാർഡ് എനിക്കാണ് ഇല്ലം എന്ന നോവലിനാണ് അവാർഡ് തരുന്നത്.
2: ഇല്ലം
1: ഇല്ലം എൻ്റെ പേര് വിളിച്ചു. എനിക്ക് സ്റ്റേജിലേക്ക് കയറാൻ യാതൊരു മാർഗ്ഗവുമില്ല, കാരണം ഈ ക്യാമറകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രട നമുക്ക് പറയാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു, തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീമതി ഗാന്ധി മുമ്പോട്ട് വന്നിട്ട് ഈ പത്രക്കാരെ മാറ്റിയിട്ട് എൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. എനിക്ക് വളരെ വലിയൊരു ത്രിൽ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. എഴുത്തുകാരെ ആദരിക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് ഞാൻ അവരെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്.
0: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: എന്തിനാ മുത്തശ്ശി ഇതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ?
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും.
0: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
1: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ മഞ്ഞേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ! ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു,

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോന്ന് ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

0: ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു എന്നോ?
1: പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതങ്ങിനേ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും ഉരിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ.
2: പിന്നെ ഭൂതം എന്താ ചെയ്തേ?

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: മുത്തശ്ശി എത്ര പാവഭൂതം അല്ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

മഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ തേലിലിഴയും പൂമാല്യം പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ പാർകുഴൽ മുട്ടോളം തോപ്പുകൾ മീതെ ചാർത്തിയ രാമൻ കെട്ടിയ വെള്ള പാവാട.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് കായലിനക്കരെ പോകാൻ എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

0: ലളിതമായ വാക്കുകളിൽ ഗൃഹാതുരതയുടെയും നഷ്ടബോധത്തിന്റെയും കായലോരങ്ങൾ തീർക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് വയലാർ രാമവർമ്മ വിശറിക്ക് കാറ്റുവേണ്ട എന്ന ചിത്രത്തിനു വേണ്ടി രചിച്ച കായൽ നക്കരെ പോകാൻ എനിക്കൊരു എന്ന പാട്ട്. ഒരു നാടൻ പാട്ടിന്റെ ലാളിത്യത്തോടെ ജീവിതത്തിന്റെ അനിവാര്യമായ ദുരന്തത്തെയാണ് അവതരിപ്പിക്കുന്നത്. മലയാളിയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ബിംബങ്ങളിലൊന്നാണ് കായലും തോണിയും. ഈ ഗാനം കേൾവിക്കാരനെ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയുടെ ഓർമ്മയിലെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ കായൽ തീരത്തേക്കും അവിടെ സ്നേഹത്തിന്റെ വള്ളം തുഴഞ്ഞിരുന്ന മുത്തശ്ശി എന്ന ലോകത്തിലേക്കുമാണ്. കവിതയുടെ ആദ്യഭാഗം സൃഷ്ടിക്കുന്നത് നിഷ്കളങ്കതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ലോകമാണ്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, ഒത്തിരി ദൂരം തുഴഞ്ഞു തരുവാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഇവിടെ കായലുണ്ട്, കളിവള്ളമുണ്ട്, തുഴയാൻ മുത്തശ്ശിയുമുണ്ട്. വള്ളം എന്നത് കേവലം യാത്ര ചെയ്യാനുള്ള ഉപാധി മാത്രമല്ല, കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ്. ജീവിതമാകുന്ന കായലിലൂടെയുള്ള കുട്ടിയുടെ യാത്രയ്ക്ക് ദിശാബോധം നൽകുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി കേവലം സ്നേഹമൂർത്തിയല്ല, മറിച്ച് അറിവിന്റെയും കലയുടെയും വാഹക കൂടിയാണ്. അന്തിക്ക് അമ്പലമുറ്റത്ത് പോവുക, കഥകളിപ്പാട്ടുകൾ പാടുക, കളിവഞ്ചിപ്പാട്ടുകൾ പാടുക, ഈ വരികളിലൂടെ മുത്തശ്ശി എന്ന ബിംബം കേരളീയ സാംസ്കാരിക പൈതൃകത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സാംസ്കാരിക ആങ്കറായി മാറുന്നു. അങ്ങനെയുള്ള മുത്തശ്ശിയുള്ള ലോകം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവും സുരക്ഷിതവുമാണ്. നിഷ്കളങ്കമായ ആ ലോകത്തേക്ക് യാഥാർത്ഥ്യത്തിന്റെ ഇരുട്ടും ദുരന്തവും കടന്നുവരുന്നത് വളരെ ലളിതവും എന്നാൽ തീവ്രവുമായ ഒരു ബിംബത്തിലൂടെയാണ്. കർക്കിടക കാറ്റത്തോലന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി. മലയാള കവിതയിൽ കർക്കിടകം എന്നത് ദുരിതത്തിന്റെയും രോഗത്തിന്റെയും കാലമാണ്. ഇവിടെ അത് മരണത്തിന്റെ നിഴലിനെ സൂചിപ്പിക്കുന്നു. മുൻപവർ ഞങ്ങൾ എന്ന ഭാവത്തിൽ ഒന്നിച്ചു തുഴഞ്ഞ കായലിലൂടെ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി. ഈ ഒറ്റപ്പെടലാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. കുട്ടിയെ കൂടാതെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തേക്കുള്ള മുത്തശ്ശിയുടെ ഏകാന്ത യാത്രയുടെ സൂചനയാണിത്. കണ്ടില്ല എന്ന ഒറ്റവാക്കിൽ മരണത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ കവി പറയുന്നു. മുത്തശ്ശിയുടെ മരണം ഒരു പ്രകൃതി നിയമമായി മാറുമ്പോൾ കുട്ടിയുടെ ലോകം പെട്ടെന്ന് ഇരുണ്ടുപോകുന്നു. ഗാനത്തിന്റെ അവസാനത്തെ വരികളാണ് ഏറ്റവും കാവ്യാത്മകവും ദുഃഖാർദ്രവുമായ രംഗം. കുട്ടിയുടെ നിസ്സഹായതയെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ബിംബം അസാധാരണമാണ്. അമ്പലക്കായലിൽ വള്ളം കിടന്നു, പമ്പി നടന്നു പങ്കായം. വള്ളം ഇപ്പോൾ അമ്പലക്കായലിൽ കിടക്കുന്നു. മുൻപ് അവർ ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്യത്തിനടുത്ത് വള്ളം നിശ്ചലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് കുട്ടിയുടെ ജീവിതത്തിൽ വന്ന നിശ്ചലതയെയും ലക്ഷ്യബോധമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ പ്രതീകമാണ് പങ്കി നടന്ന പങ്കായം. പങ്കായം എന്നത് ചലനത്തിന്റെയും ദിശാബോധത്തിന്റെയും പ്രതീകമാണ്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ പങ്കായം കൃത്യമായ ദിശയിലേക്ക് വള്ളത്തെ നയിച്ചു. എന്നാൽ ഇപ്പോൾ അത് ലക്ഷ്യമില്ലാതെ നിസ്സഹായതയോടെ പമ്പി നടക്കുന്നു. മുത്തശ്ശി നഷ്ടപ്പെട്ടതോടെ ജീവിതമാകുന്ന കായലിൽ എങ്ങോട്ട് തുഴയണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഹൃദയഭേദകമായ ചിത്രം ഈ ഒരൊറ്റ വരിയിലൂടെ കവി പൂർണ്ണമാക്കുന്നു. ഗൃഹാതുരമായ ഒരു പാട്ടിൽ ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ അനിവാര്യമായ നഷ്ടബോധത്തിന്റെ സൗന്ദര്യമാണ് ഈ കവിതയുടെ കാതൽ.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: സാം ഹാരിസിന്റെ ഫ്രീ വിൽ എന്ന പുസ്തകം മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ എന്ന സങ്കല്പത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. ലോക പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റും ദാർശനികനുമായ സാം ഹാരിസ് വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം തർക്കശാസ്ത്രപരമായ രീതിയിലുമാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ മാത്രം തീരുമാനമാണെന്ന പരമ്പരാഗത വിശ്വാസത്തെ ശാസ്ത്രീയമായ തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ കൃതിയിൽ ചോദ്യം ചെയ്യുന്നു. മനുഷ്യന് സ്വതന്ത്രമായ ഒരു ഇച്ഛയുണ്ടോ എന്ന കാലാതീതമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകം. സാധാരണഗതിയിൽ നാം വിശ്വസിക്കുന്നത് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം

അനുഭവപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ കുറ്റവാളിയാകുന്നത് അയാളുടെ മസ്തിഷ്ക ഘടനയിലോ വളർന്നു വന്ന സാഹചര്യത്തിലോ ഉള്ള തകരാറുകൾ കൊണ്ടായിരിക്കാം. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളോടുള്ള നമ്മുടെ സമീപനവും നിയമവ്യവസ്ഥയും എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച് ഹാരിസ് ഗൌരവകരമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു. സ്വതന്ത്ര ഇച്ഛയില്ല എന്ന തിരിച്ചറിവ് മനുഷ്യനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഹാരിസ് നൽകുന്നുണ്ട്. സ്വതന്ത്ര ഇച്ഛയില്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മെ കൂടുതൽ കരുണയുള്ളവരാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളെ കേവലം വിദ്വേഷത്തോടെ കാണുന്നതിനു പകരം ആ വ്യക്തി അങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിതമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിലെ തിരിച്ചടികളിൽ അമിതമായി ദുഃഖിക്കുന്നതിനു പകരം അവ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ സംഭവിച്ചതാണെന്ന് തിരിച്ചറിയുന്നത് മാനസികമായ സമാധാനം നൽകും. വളരെ ചെറിയ ഒരു പുസ്തകമാണെങ്കിലും ഇതിലെ ആശയങ്ങൾ അത്യന്തം ഗഹനമാണ്. സങ്കീർണമായ ശാസ്ത്രീയ വിഷയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ വിജയം. മനുഷ്യന്റെ ബോധ മനസ്സിനെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ മുൻ ധാരണകളെല്ലാം മാറ്റിവെച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാം ഹാരിസ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫ്രീ വിൽ എന്നത് വെറുമൊരു ശാസ്ത്ര പുസ്തകമല്ല, മറിച്ച് മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വലിയൊരു അന്വേഷണമാണ്. നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും നോക്കിക്കാണുന്ന രീതിയെ ഈ പുസ്തകം മാറ്റിമറിക്കും. യുക്തിചിന്തയെ സ്നേഹിക്കുന്നവർക്കും മനുഷ്യ സ്വഭാവത്തിന്റെ ആഴങ്ങൾ തേടുന്നവർക്കും ഇതൊരു മികച്ച വായനാ അനുഭവം തന്നെയായിരിക്കും. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ ചിന്തയും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ അതോ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണോ എന്ന ഗൌരവമേറിയ ചിന്ത ഈ പുസ്തകം വായനക്കാരിൽ അവശേഷിപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് നാളെ സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അവഗ്രഹിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സംഘടിപ്പിക്കുന്നത്. പേ വിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4-ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. ആയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേൾഡ് റാബിസ് ഡേ ആയ സെപ്റ്റംബർ 28 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ വച്ച് നിർവഹിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI കോട്ട സൂപ്പർ ന്യൂമെറ്റി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243819 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം ഒക്ടോബർ 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487-243857 8547-83725 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈഫ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547-7773, 0487-237773 എന്നീ ഫോൺ നമ്പറുകളിൽ സെപ്റ്റംബർ 29 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089-07-66-98 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തിരുവല്ലം KAGTECH ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. KAGTECH ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 5624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് പ്രതാപ് പോത്തന്റെ ചലച്ചിത്ര വിശേഷങ്ങൾ കേൾക്കാം. 80s മലയാള ചലച്ചിത്രങ്ങൾ എടുത്താൽ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖം പ്രതാപ് പോത്തൻ. സവിശേഷമായ ഒരു പ്രതിഭാസ്പർശം, വ്യത്യസ്തമായ സംഭാഷണം, അതിലേറെ പ്രത്യേകതയുള്ള അഭിനയ രീതി. മലയാളിയാണ്, എന്നാൽ മലയാളിത്വമാണെന്ന് പറയാനും വയ്യ. പ്രതാപ് പോത്തൻ എന്ന നടനെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തുന്നത് തകരയെയാണ്. തകര എന്ന കഥാപാത്രം തിരശീലയിൽ നിന്ന് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങി വരികയും നമ്മുടെയൊക്കെ ഗ്രാമത്തിലെ തകരകളെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. തകരയിലെന്നല്ല, പിന്നീട് പ്രതാപ് പോത്തൻ അവതരിപ്പിച്ച ഏത് കഥാപാത്രത്തിലും ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ എക്സെൻട്രിസിറ്റി പ്രതാപ് പോത്തന്റെ ശരീരഭാഷയാണെന്നു തന്നെ പറയാം. അതാകട്ടെ, വളരെ വിചിത്രമായ ഒരു സ്വാതന്ത്ര്യം കഥാപാത്രങ്ങളിലേക്ക് പകർന്നുകൊടുക്കാൻ അയാളെ സഹായിക്കുകയും ചെയ്തു. ഒച്ചയില്ലാത്ത നിഷ്കളങ്കമായ ഒരു ചിരി കൊണ്ട് ആസ്വാദകരെ ആരാധകരാക്കാൻ കഴിഞ്ഞ അഭിനേതാവ്. കണ്ണുകളിലാണോ, അതോ ചുണ്ടുകളിലാണോ, അതോ മുഖം ആകെയുമോ, നിഷ്കളങ്കമായൊരു കുസൃതി പ്രതാപ് പോത്തനെ ആകമാനം വലയം ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുസൃതികൾ ഏറെ നിൽക്കുന്ന നിഗൂഢമായ പുഞ്ചിരി, അതാണ് പ്രതാപ് പോത്തൻ. അങ്ങനെ വിശദീകരിക്കാനേ ആവൂ. അല്ലാതെ പ്രത്യേകമായ ഒരു ചലച്ചിത്ര വ്യാകരണത്തിലൊതുക്കാൻ ആകുന്ന നടനായിരുന്നില്ല പ്രതാപ് പോത്തൻ.

പരിഷ്കാരവും ഭ്രാന്താത്മകതയും ചേരുവകളായി മാറിയ ഒരു ഭാവസഞ്ചയത്തെയാണ് പ്രതാപോത്തൻ സദാ ഓർമ്മിപ്പിച്ചിരുന്നത്. 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രം വളരെ ചെറിയ നേരങ്ങളിൽ മാത്രമാണ് പ്രതാപ് പോത്തൻ തിരശീലയിലെത്തുന്നത്. അലീനയുടെ ജോസൂട്ടി, മൃദുല മനോഹരമായ സാന്നിധ്യം, ദിവ്യഗീതങ്ങളിലെ സോളമനെ അനുസ്മരിപ്പിക്കുന്ന വിധം അലങ്കൃതമായി പേടകത്തിനുള്ളിൽ നിശ്ചലമായി കിടക്കുന്ന ജോസുകുട്ടി, അയാൾ അലീനയുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച ശൂന്യത ചെറുതായിരുന്നില്ല. രഘുനാഥ് പലേരിയുടെ ആകാശത്തേക്കൊരു ജാലകം എന്ന ചെറുകഥയാണ് 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രമായി രൂപപരിണാമപ്പെട്ടത്. കഥ തിരശീലയിലും ഒട്ടും ചോർന്നു പോയില്ല. ഒരു ഗദ്യകവിതയെ തോമസുകുട്ടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അയാൾ മരണപ്പെട്ടതിനുശേഷം അലീന മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നില്ല. തോമസുകുട്ടിയുടെ ശൂന്യതയ്ക്ക് മറ്റൊന്നും പകരമാവില്ല. പകരമാവില്ലെന്ന് പ്രേക്ഷകനും തോന്നും വിധത്തിലാണ് ആ കഥാപാത്രത്തെ പ്രതാപ് പോത്തൻ അവതരിപ്പിച്ചത്. അത്രമേൽ ഇഷ്ടം തോന്നുന്ന ഒരു മുഖഭാവം. എന്നാലാകട്ടെ, അതൊട്ടും കാൽപ്പനികമല്ലതാനും. 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രത്തിലെ ജോസുകുട്ടി തിരശീലയിൽ മിന്നിമറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാലും അവിസ്മരണീയമാണ് ആ മിന്നലാട്ടം എന്ന് പറയാതിരിക്കാൻ വയ്യാം.

കോട്ടയം സി എം എസ് കോളേജിന്റെ ക്യാമ്പസാണ് ചാമരം എന്ന ചലച്ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. കാറ്റിൽ ചൂളമരങ്ങൾ കറങ്ങി ഉലഞ്ഞ് ചൂളം കുത്തി ചാമരം വീശുന്ന ക്യാമ്പസ്. അവിടെ അരങ്ങേറുന്ന അനിതര സാധാരണമായ ഒരു പ്രണയം. അന്നൊരുപക്ഷെ മലയാളിക്ക് ചിന്തിക്കാനാവാത്തതും സദാചാരങ്ങൾക്ക് അതീതവുമായ ഒരു പ്രണയമായിരുന്നു അത്. ഒരു വിദ്യാർത്ഥി അധ്യാപികയുമായി പ്രണയത്തിലാവുന്ന കഥ. ഇന്ദു ടീച്ചറോട് വിനോദ് പ്രണയം പറഞ്ഞ ക്യാമ്പസ്, ക്യാമ്പസിനെ ഇളക്കി മറിച്ച ചിത്രം. ഭരതന്റെ ചാമരത്തിൽ കന്നടക്കാരനായ വിനോദ് എന്ന കഥാപാത്രം പ്രതാപ് പോത്തനിലല്ലാതെ മറ്റാരിലും ശരിയാവില്ല എന്ന തരത്തിലുള്ള ഭാവസന്നിവേശം ശരീരഭാഷയിലൂടെ അടയാളപ്പെടുത്താൻ പ്രതാപ് പോത്തന് കഴിഞ്ഞു. ശ്ലീലാശ്ലീലങ്ങളുടെ വ്യവസ്ഥാപിതമായ അതിരുകളെ മാറ്റിവരയ്ക്കാനുള്ള കലാപമായിരുന്നു ഭരതനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രങ്ങളെല്ലാം തന്നെ. അതിന് പ്രതാപോത്തൻ എന്ന പരിഷ്കൃത യുവാവിന്റെ ശരീരത്തെ ഉപയോഗിച്ച് ഫലവത്താക്കാൻ ഭരതന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഭരതന്റെ ചാമരം ക്യാമ്പസുകളിൽ പിന്നീട് എത്രയോ ചാമരം ടീച്ചർമാരെ സൃഷ്ടിച്ചു എന്നതാണ് സത്യം. കോളേജിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ആക്സിഡന്റിൽപ്പെട്ട് വിനോദ് മരിക്കുന്നു. ഇന്ദു അവളുടെ ജീവിതത്തിലും സ്നേഹത്തിലും എന്നെന്നേക്കുമായി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ചാമരത്തിലെ വിനോദിനെ ഇന്ദുവിന് മാത്രമല്ല പ്രേക്ഷകർക്ക് ആർക്കും തന്നെ മറക്കാനാവാത്ത വിധം ജീവസ്വറ്റതാക്കി തീർക്കാൻ പ്രതാപോത്തിന് കഴിഞ്ഞു.

ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയ പുരുഷന്റെ അലസമായ പൊങ്ങച്ചങ്ങൾ മലയാള ചലച്ചിത്രത്തിൽ സുപരിചിതമാണ്. എന്നാൽ ഒരു പെണ്ണ് സ്നേഹിച്ചു തളർത്തിയതിനെക്കുറിച്ച് മറ്റൊരാളോട്, അതും ചെല്ലപ്പനാശാരിയോട്, നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു പുരുഷൻ, അതായിരുന്നു തകര. സെക്സും വയലൻസും, വയലന്റായ സെക്സും മാത്രമായിരുന്നു തകര എന്ന ചലച്ചിത്രത്തിന്റെ കരുത്ത്. സുഭാഷിണി എന്ന കോലാഹലം തന്നിലേക്ക് പകർന്ന രതിയുടെ ആദ്യ അനുഭവത്തെക്കുറിച്ച് സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തകര ചെല്ലപ്പനാശാരിയോട് പറയുന്ന വാക്കുകൾ, ഒറ്റയാളോടും പറയില്ലാന്ന് സുഭാഷിണി പിടിച്ച് സത്യം ചെയ്യിച്ചു വിട്ടതാണ്. എന്നാലും നിങ്ങളോട് ഞാനത് പറയും. ചെല്ലപ്പനാശാരി മാത്രമല്ല, മലയാളികളാകെ വാപൊളിച്ചിരുന്നു പോയി. സുഭാഷിണി അവന് സ്നേഹപൂർവം വഴങ്ങിക്കൊടുത്ത കഥ തകര പറയുന്നത് കേൾക്കാൻ ആദ്യമൊക്കെ കുറെ പേടി പറഞ്ഞെങ്കിലും ഒടുവിൽ അവൾ എന്റെ തോൾ കടിച്ചു മുറിച്ചെടുത്തില്ലെന്നേ ഉള്ളൂ. തകര പറയുന്നത് സത്യമാണ്, നേരാണ്. സംശയമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒന്ന് നോക്കിക്കോ. ആ ആഹ്ലാദാധിക്യവും നിഷ്കളങ്കതയും നിറഞ്ഞു തുളുമ്പിയ വിസ്മയ കണ്ണുകൾ അതിനു മുമ്പ് മലയാള സിനിമയിൽ ഒരു പുരുഷനിലും നമ്മൾ കണ്ടിട്ടില്ല. കാലം എത്ര കഴിഞ്ഞാലും ആ വിസ്മയം മാഞ്ഞു പോകാത്ത വിധത്തിൽ അഭ്രവാളികളിൽ കോറിയിടാൻ കഴിഞ്ഞു എന്നതാണ് പ്രതാപോത്തന്റെ തകരയുടെ വിജയം. ആദ്യമഴ പുതുമണ്ണിലെന്നതുപോലെ യുവ മനസ്സുകളുടെ ചുട്ടുപൊള്ളുന്ന മനസ്സുകളിൽ സുരതാവേശം ഉണർത്തിക്കൊണ്ടായിരുന്നു തകരയും സുഭാഷിണിയും കല്ലിനു പോലും കനവുകൾ നൽകിയ ആ കന്നിവസന്തം തീർത്തത്. ഇന്നും തകരയും സുഭാഷിണിയും പ്രണയോന്മത്തരായി കടൽ തീരത്തുകൂടി നനഞ്ഞോടിക്കൊണ്ടേയിരിക്കുന്നു. തിരശീലയിൽ അവരുടെ രതിമഴ തോർന്നു തീർന്നിട്ടുമില്ല.

ഒരു പ്രത്യേകമായ ശരീരഭാഷയായിരുന്നു പ്രതാപോത്തനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ സംവിധായകർക്ക് അയാളെ പല കഥാപാത്രങ്ങളായി വഴക്കിയെടുക്കാൻ പ്രയാസമുണ്ടായില്ല. പരിഷ്കാരിയായും മാനസിക വളർച്ചയില്ലാത്തവനായും ക്രിമിനലായും നല്ല കാമുകനായും ചതിയൻ കാമുകനായും ആന്റി സോഷ്യലായും സൈക്കോപാത്തായും സഹാനുഭൂതി തീരെയില്ലാത്തവനായുമൊക്കെ പകർന്നാട്ടം നടത്താൻ പ്രതാപ് പോത്തന് കഴിഞ്ഞു. വേഷത്തിനനുസരിച്ച് വളരെ വേഗം മുഖപ്രകൃതങ്ങളും മാനറിസങ്ങളും ശബ്ദവും മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു. ഇംഗ്ലീഷ് കലർന്ന തമിഴും ഇംഗ്ലീഷും തമിഴും കലർന്ന മലയാളവുമായിരുന്നു പ്രതാപ് പോത്തന്റെ ഭാഷ. കരയാനും ചിരിക്കാനും പൊട്ടൻ കളിക്കാനും കഴിയുന്ന പെൺചന്തമുള്ള ഒരാൺ കളിപ്പാട്ടമാണ് പ്രതാപ് പോത്തൻ എന്ന് ഇഷ്ടപ്പെട്ട് പറയാൻ എനിക്കിഷ്ടം. അധികാരലേശമില്ലാതെ സദാ വിസ്മയപ്പെടാൻ കൂമ്പി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ, മയക്കത്തിലോ ഉന്മാദത്തിലോ എന്നതുപോലെ തൂങ്ങി നിൽക്കുന്ന തടിച്ച കൺപോളകൾ, ബുദ്ധിഭ്രമമോ ബുദ്ധിമാന്ദ്യമോ കുടിലതയോ ചതിയോ നിഷ്കളങ്കതയോ എന്ത് വേണമെങ്കിലും തന്റെ മുഖത്ത് നിന്ന് തൊട്ടെടുത്തോളൂ എന്ന ഭാവം, ഒരു ഭർത്തൃപുരുഷന് ഒട്ടും ചേരാത്ത എന്നാൽ ഒരു കാമുക പുരുഷന് ചേരേണ്ടതെല്ലാമുള്ള ഒരാൾ, മൃദുഭാവങ്ങൾ ഇഷ്ടപ്പെടാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടപാത്രമാകാൻ കഴിയുന്ന ആൾ, അതായിരുന്നു പ്രതാപ് പോത്തന്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രത്തെയായിരുന്നു പ്രതാപ് പോത്തൻ നവംബറിന്റെ നഷ്ടത്തിൽ പകർന്നത്. ദാസ് ശരിക്കും മീരയെ ചതിക്കുകയായിരുന്നു. അത് ചതിയെന്ന് മനസ്സിലാകാത്ത വിധം മീര ദാസിനെ സ്നേഹിച്ചു. ചതിയനാകാൻ ദാസിന് കഴിയില്ലെന്ന് മീര വിശ്വസിച്ചു. ദാസിന്റെ അടുത്ത് ഞാൻ എന്നും നോർമലായിരുന്നല്ലോ എന്ന് പറയുന്ന മനോരോഗിണിയായ മീര, അത്രയേറെ അയാളിലെ സ്ത്രൈണ മനോഹാരിത നമ്മളെയും ആകർഷിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുത്തുന്നുണ്ട്.

0: ഒറ്റക്കമ്പിനാദം.
1: സൂപ്പർ താരാധിപന്മാരെ പോലെ ഇമേജ് സ്ഥാപിക്കുകയും സൂക്ഷിച്ച് സൂക്ഷിച്ച് നിലനിർത്തി പോരുകയും ചെയ്യേണ്ട ഒരു ബാധ്യതയും ഇല്ലാത്ത നടനായിരുന്നു പ്രതാപോത്തൻ. ഒരിക്കലും മുതിർന്ന് പക്കുമാകാൻ തീരുമാനിക്കാതിരുന്ന ഒരു നടൻ. തകരയിലും അഴിയാത്ത കോലങ്ങളിലും ആരവത്തിലും കൊക്കരക്കോയിലുമെല്ലാം ഈ അപക്വതയാണ് അയാളെ ശ്രദ്ധാലുവാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ അപക്വത പ്രതാപോത്തൻ ഏറ്റെടുക്കുകയായിരുന്നില്ല. പകരം പ്രതാപോത്തന്റെ അപക്വത കഥാപാത്രങ്ങൾക്ക് മിഴിവ് പകരുകയായിരുന്നു. ആ അപക്വത തന്നെയായിരുന്നു പ്രതാപോത്തന്റെ സ്ക്രീൻ പ്രസൻസും. അതാകട്ടെ, ആരവം മുതൽ അയാളും ഞാനും തമ്മിൽ വരെ ശക്തമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. അയാളും ഞാനും തമ്മിൽ എന്ന ചലച്ചിത്രത്തിലെ ഡോക്ടർ സാമുവൽ ഒരുപക്ഷെ അതിലെ നായക കഥാപാത്രത്തെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ഹെഗ്ഡെ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് പ്രതാപോത്തൻ മലയാളത്തിൽ ഒരു രണ്ടാം വരവ് നടത്തിയത്. അതാകട്ടെ, ഒരു വരവായിരുന്നു താനും.

പ്രതാപോത്തിനെ കുറിച്ചുള്ള ഏകാകിയുടെ സ്മാരകശിലകൾ എന്ന ലേഖനത്തിൽ പ്രേംചന്ദ് പറയുന്നു, പ്രതാപോത്തൻ ഒരു ഒറ്റ നായകനായിരുന്നില്ല. ഒറ്റ നായകൻ ഒരു അശ്ലീലമാണ്. സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ട സകലമാന ഇടങ്ങളും താൻ എന്ന അധികാരത്തിന് കീഴ്പ്പെടുത്തുന്ന അവതാരം. അങ്ങനെ ഒറ്റ നായകന്മാരുടെ അവതാരം മലയാള ചലച്ചിത്രത്തിലേക്ക് കടന്നുകയറിയതോടെ ശരിക്കും പ്രഗത്ഭരായ പല അഭിനേതാക്കളും അപ്രസക്തരായി മാറി. 80കളിൽ മലയാള ചലച്ചിത്രങ്ങളിൽ ഉത്തമ പുരുഷ സർവനാമ മാതൃകകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉത്തമ പുരുഷ സങ്കല്പങ്ങളിൽ ഒതുങ്ങാതെ നിന്ന നായകന്മാരുടെ വംശത്തിലാണ് പ്രതാപപോത്തൻ എന്ന നടൻ ഉൾപ്പെടുന്നത്. 90കളുടെ തുടക്കത്തിൽ തന്നെ ഒറ്റ നായകന്മാർ പിറന്നുകഴിഞ്ഞു. നരസിംഹങ്ങളായും രാക്ഷസ രാജാക്കന്മാരുമായി ഒറ്റ നായകത്വം വളർന്നു മുറ്റിയതോടെ അപ്രസക്തരായി തീർന്ന കഴിവുറ്റ നടന്മാരുടെ പട്ടികയിൽ പ്രതാപപോത്തനും ഉൾപ്പെടും. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എത്രയോ ജീവസുറ്റ കഥാപാത്രങ്ങൾ മലയാളിക്ക് ലഭിക്കുമായിരുന്നു. കഥാപാത്രങ്ങൾ ഇല്ലാതാവുകയും താരങ്ങൾ തിരശീലയിൽ ആരാധകരുടെ കയ്യടികൾക്ക് വേണ്ടി തകർത്താടുകയും ചെയ്തപ്പോൾ മലയാളിക്ക് നഷ്ടപ്പെട്ടത് തകരയിലെയും ചാമരത്തിലെയും പോലുള്ള കഥാപാത്രങ്ങളെ തന്നെയാണ്. 2010 ശേഷം മഹേഷിന്റെ പ്രതികാരം പോലുള്ള ചലച്ചിത്രങ്ങളുമായി മറ്റൊരു നിര സംവിധായകർ ഒറ്റ നായകൻ എന്ന അശ്ലീലത്തിനെതിരെ വരുന്നത് ആശ്വാസകരമായ സംഗതിയാണ്.

0: പാഴ്ചിപ്പിയിൽ പൊന്മുത്ത മഞ്ഞോലും.
1: ഒരു അഭിനേതാവ് എന്നതിനൊപ്പം സംവിധായകൻ എന്ന പേരുകൂടി തിരശീലയിൽ എഴുതി ചേർക്കാൻ പ്രതാപ് ബോധന് കഴിഞ്ഞു. മൂന്ന് മലയാള ചലച്ചിത്രങ്ങൾ പ്രതാപ് ബോധന്റെ കയ്യൊപ്പോടെ മലയാളത്തിൽ പിറന്നു. 1987 ഋതുഭേദം, 1988 ഡെയ്സി, 1997 ഒരു യാത്രാമൊഴി. ഒറ്റ നായകൻ ഇല്ലാത്ത ചലച്ചിത്രങ്ങളായിരുന്നു ഋതുഭേദവും ഡെയ്സിയും. ഒരു യാത്രാമൊഴിയിൽ ഒറ്റ നായകനാണെങ്കിലും അത് ഉത്തമ സർവനാമ മാതൃകയിൽ പെടുകയുമില്ല. MD കഥയായിരുന്നു ഋതുഭേദങ്ങൾ. എന്നാൽ ഡെയ്സിയുടെ കഥയും സംവിധാനവും പ്രതാപ് പോത്തൻ തന്നെയായിരുന്നു. പ്രണയത്തോടൊപ്പം മരണവും വില്ലനായി സഞ്ചരിക്കുന്ന സിനിമകൾ ക്യാമ്പസുകളെ ആകർഷിക്കുമെന്ന് മനസ്സിലാക്കി ചെയ്ത ഡെയ്സി എന്ന ചലച്ചിത്രം പ്രതാപ് പോത്തന്റെ ആത്മാംശത്തോട് അത്രയേറെ അടുത്തു നിൽക്കുന്നു.

മലയാളത്തിലെ അഭിനയ തികവുകൾക്കൊപ്പം തമിഴിലും തന്റേതായ കയ്യൊപ്പ തിരശൈലിയിൽ പതിപ്പിക്കാൻ പ്രതാപോത്തിന് കഴിഞ്ഞു. ഡെയ്സിക്കൊപ്പം തമിഴിൽ ജീവ, വെട്രിവിഴ തുടങ്ങിയവയുടെ തിരക്കഥ പ്രതാപോത്തന്റേതായിരുന്നു. ലോകസാഹിത്യവും നാടകവും ക്ലാസിക് സിനിമയുമൊക്കെയായുള്ള നിരന്തര സമ്പർക്കവും മാറുന്ന കാലത്തിനൊത്ത് സ്വയം നവീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമവുമാണ് അവസാനകാലം വരെ സിനിമയിൽ സജീവമായി തുടരാൻ പ്രതാപോത്തനെ സഹായിച്ചത്. സ്വന്തം പരിമിതികളെ പാത്രാവിഷ്കാരത്തിനായി ആഘോഷിച്ച് ജീവൻ പകർന്ന കുറേയധികം കഥാപാത്രങ്ങളും സംവിധായകന്റെ കയ്യൊപ്പ് വീണ കുറച്ച് ചലച്ചിത്രങ്ങളും മതി ഇന്ത്യൻ സിനിമയിൽ സമാനതകളില്ലാത്ത സ്ഥാനം പ്രതാപോത്തന് ഉറപ്പിക്കാൻ. പ്രതാപോത്തൻ എന്നും അദ്ദേഹത്തിന്റേതായ രീതിയിൽ മാത്രം ജീവിച്ചു. ഏതു ഗാനവും തന്റേതായ ശബ്ദത്തിൽ പാടി, ഏതു ഭാഷയും ആ ഭാഷയ്ക്ക് പുറത്തുള്ളവനെ പോലെ സംസാരിച്ചു.

0: புஷ்பம் மாத்திரம், ஒரு புஷ்பம் மாத்திரம், ஒரு புஷ்பம் மாத்திரம்.
1: ഫ്രാങ്ക് സിനാട്രയുടെ ഐ ഡിഡ് ഇറ്റ് മൈ വേ എന്ന ഗാനം ആലപിച്ച ശേഷം അത് തന്റെ മരണാനന്തര ചടങ്ങുകളിൽ കേൾപ്പിക്കണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞു. 2022 ജൂലൈ 15 പാട്ടുമുറിച്ച് ആ ആൺപക്ഷി പറന്നുപോയി. താനൊരു വലിയ മരമായി വളരണമെന്നും തന്റെ ചിതാഭസ്മം ഒരു മരം നട്ട് അതിന് വളമായി ചേർക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അതിനനുസരിച്ച് മകൾ കെയാ പോത്തൻ ഒരു തൈ നട്ട് അതിനു ചുവട്ടിൽ പ്രിയപ്പെട്ട പിതാവിന്റെ ഭൗതിക അവശിഷ്ടം കണ്ണുനീരോടെ സമർപ്പിച്ചു. ജീവിതത്തെപ്പോലെ മരണത്തെയും ആഘോഷിക്കാൻ ആ മനുഷ്യൻ മറന്നില്ല. 80s ന്യൂ ജനറേഷൻ സിനിമാക്കാരനായിരുന്നു പ്രതാപ് പോത്തൻ. വ്യാകരണങ്ങളില്ലാതിരുന്നതിനാൽ തുറന്നും തുറക്കാതെയും സംസാരിച്ചിരുന്ന ആൾ. മലയാള ചലച്ചിത്ര ചരിത്രമെടുത്താൽ പ്രത്യേകം പഠിക്കേണ്ടതായ അഭിനയ ചാതുരി, ഋതുഭേദങ്ങളിലൂടെ സഞ്ചരിച്ച് ഋതുക്കളിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വം പ്രതാപ് പോത്തൻ.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് മാപ്പ് പറയുന്നത് തന്നെയാണ്. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാകണമെങ്കിൽ ചിന്തിക്കണം, അതിനെ അംഗീകരിക്കണം, എന്നിട്ട് തെറ്റാണെങ്കിൽ അത് തിരുത്തണം. പക്ഷെ പ്രവൃത്തിക്കും തിരുത്തലിനുമിടയിൽ കുറേ മുറിവുകളുണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകളിടുമ്പോഴും അത് ഷെയർ ചെയ്യുമ്പോഴും. പോസ്റ്റിട്ടതിലൂടെ തകർന്നുപോയത് എത്ര കുടുംബങ്ങൾ, മുറിവേറ്റത് എത്രയോ ആളുകൾ, അപമാനിതരായവരോ അതിലേറെ. അതെപ്പോഴെങ്കിലും തിരിച്ചറിയുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴേക്കും മുറിവേറ്റയാൾ മാനസികമായി മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന യൂട്യൂബറുകളുണ്ടെന്ന് കേൾക്കുന്നു. അവരെ, അവരുടെ മക്കൾ ഭയപ്പെടണം, തീർച്ചയായും ഭയപ്പെടണം. ഒരു പാട്ട് കേട്ടാലോ?

ജീവിതയാത്ര വലിയ വിമാനത്താവളങ്ങളിലെ നടത്തം പോലെയാണ്. ഭാരവമേന്തി യാത്രക്കാർ ഒരു വാതിലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൺവെയർ ബെൽറ്റിൽ കാൽവെക്കാൻ ഇടവരുന്നു. അതോടുകൂടി യാത്രയുടെ വേഗം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു. പക്ഷെ കാൽ അതിൽ പതിയണമെങ്കിൽ വാതിലിലേക്കുള്ള ലക്ഷ്യം തെറ്റാതിരിക്കണം. നടന്നുകൊണ്ടേയിരിക്കണം, നിരന്തരം പരിശ്രമിക്കണം, കുറുക്കുവഴികൾ തേടാതിരിക്കണം. അത്രയേ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

യുക്തിയും ബോധവും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ വിശ്വാസത്തിൻ്റെ കുറുക്കുവഴി തേടുന്നത് എന്തിനാണ്? ഭൂതവും പ്രേതവും ഒന്നുമില്ലെന്നും അതെല്ലാം മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ മാത്രമാണെന്നും നമുക്ക് നന്നായി അറിയാം. അറിയാമെങ്കിൽ പിന്നെ അതിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? നോക്കൂ, വിശ്വാസങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കും. ശാസ്ത്രബോധമുണ്ടെങ്കിൽ ഭയം മാറി നിൽക്കുകയുള്ളൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളും ശാസ്ത്രബോധമുള്ള ആളും ഒരർദ്ധരാത്രിയിൽ ഒരു ഊടുവഴിയിലൂടെ നടക്കുകയാണെന്ന് കരുതൂ. കുറേ മുന്നിൽ വെളുത്ത് നീണ്ട് ആടിയാടി നിൽക്കുന്ന രൂപം വിശ്വാസിയെ ഭയപ്പെടുത്തും. ശാസ്ത്രബോധമുള്ള ആളാകട്ടെ, അത് വാഴയിലയാണെന്നും അതിൽ നിലാവ് തട്ടിയാണ് തിളങ്ങുന്നതെന്നും കാറ്റിലാടുകയാണെന്നും മനസ്സിലാക്കും. അയാൾക്ക് ഭയമുണ്ടാവുകയില്ല. നിലത്തേക്ക് ടോർച്ചടിച്ച് നടക്കാൻ അയാൾ ശ്രമിക്കും. പാമ്പിനെ ഭയക്കും. ആ ഭയമാകട്ടെ നിലനിൽപ്പിൻ്റെ

0: സുഖതം ഈ രാത്രി.
1: പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനായാൽ ആരോഗ്യമുള്ള കാലമത്രയും അതൊരു സുഖമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരമ്മയാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. മകളുടെ ഭർത്താവ് അവളെ അടിമയാക്കി വച്ചിരിക്കുകയാണ്. അമ്മയെ കാണാൻ അനുവദിക്കില്ല. അവളുടെ ജീവിതം കലങ്ങിപ്പോകണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആകെയുള്ള കൂട്ട് റേഡിയോയാണ്. പാട്ടും വർത്തമാനങ്ങളും കാര്യങ്ങളുമായി അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. വൈകുന്നേരങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടിയെ വിളിക്കും. വല്ലപ്പോഴും കിട്ടും. കുട്ടി ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലെന്ത്, ബന്ധുവിനേക്കാൾ സ്നേഹം, ഇഷ്ടം. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല. പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനായാൽ ആരോഗ്യമുള്ള കാലമത്രയും അതൊരു സുഖമുള്ള കാര്യമാണെന്ന് ആ അമ്മ പറയുന്നു. അവർ സുഖമായിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. റേഡിയോയിൽ പാട്ടുകളും വിശേഷങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട്.

ഒപ്പമുള്ളപ്പോൾ സ്നേഹിക്കാനാവണം, കൂടെ കൂട്ടാനാകണം. തമ്മിൽ ജയിക്കാൻ നോക്കരുത്. ചിലരുണ്ട് ഭർത്താവിനെ ജയിക്കാൻ നോക്കുന്നവർ, ഭാര്യയെ ജയിക്കാൻ നോക്കുന്നവർ. അതിന് അവർ പഴയ കാര്യങ്ങൾ പലതും സംസാരത്തിനിടയിൽ എടുത്തിടും. സന്തോഷത്തോടെ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുകയായിരിക്കും. കാറിൽ കയറി ഒരു 15 മിനിറ്റ് കഴിയണ്ട, അതിനിടയിൽ വഴക്കു തുടങ്ങുന്ന എത്രയോ ദമ്പതികളുണ്ട്. നിങ്ങളെപ്പോലെ ഇൻഡിഫറൻ്റായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഭാര്യ പറയുന്നു. നിന്നെപ്പോലെ വിവരമില്ലാത്തവളെ ഞാനും കണ്ടിട്ടില്ലെന്ന് ഭർത്താവ് പറയുന്നു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് എന്തു പറയാനാണെന്ന് പറഞ്ഞ് കൈമലർത്തുന്നവർ, പരസ്പരം ഇൻസൾട്ട് ചെയ്തും ജയിക്കാൻ നോക്കുന്നവർ, എന്നിട്ടും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ. എന്തു വൈചിത്യമാണെന്ന് നോക്കൂ. പരസ്പരം ജയിക്കാൻ നോക്കുന്നതിനേക്കാൾ പരസ്പരം മനസ്സിലാക്കാൻ നോക്കുന്നതല്ലേ നല്ലത്? ആലോചിച്ചു നോക്കൂ, അതല്ലേ നല്ലത്? ഒരു പാട്ട് കേട്ടാലോ?

വിദ്യാഭ്യാസം കുറഞ്ഞ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നത് വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. മതങ്ങളും ജാതിയും ദൈവങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുടത്തിനുള്ളിലെ ഭൂതം പോലെയാണ്. എപ്പോഴാണ് അവ പുറത്തു ചാടുന്നതെന്ന് അറിയാൻ പറ്റില്ല. പുറത്തു ചാടിയാൽ പിന്നെ കുടത്തിനുള്ളിൽ തിരിച്ചു കയറ്റാൻ തീരെ പാടാണ്. ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടേ അത് കുടത്തിനുള്ളിൽ കയറും. സൂര്യൻ ഒരു ഗ്രഹമല്ല, നക്ഷത്രമാണെന്ന് പറഞ്ഞതിന് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് 1600 ഒരു മതക്കോടതി ബ്രൂണോയെ ജീവനോടെ ചുട്ടുകൊന്നു. അക്കാലത്ത് മതം കുടത്തിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടന്ന് മനുഷ്യനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറെ കഷ്ടപ്പെട്ടാണ് 18-ാം നൂറ്റാണ്ടിൽ മതത്തെ ആരൊക്കെയോ ചേർന്ന് കുടത്തിനകത്താക്കിയത്. നവോത്ഥാന ചിന്തകരായിരുന്നു അവർ. ഇടയ്ക്കൊക്കെ അങ്ങനെ നവോത്ഥാന ചിന്തകരില്ലെങ്കിൽ ലോകം ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് 1-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും. അവിടെ ഒരു കാളവണ്ടി പോലും ഉണ്ടായില്ലെന്ന് വരും തിരിച്ചു വരാൻ. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: അറിവിന് ആഗ്രഹിക്കുന്നവർ അറിവുള്ളവരുമായി സംസാരിക്കണം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. അത് ശരിയാണ്. അറിവില്ലാത്തവരോട് അറിവ് ആഗ്രഹിച്ച് സംസാരിച്ചാൽ വെറുപ്പാകുമുണ്ടാവുക, അല്ലെങ്കിൽ ദേഷ്യം വരും. അറിവുണ്ടാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ അറിവ് സുതാര്യമായിരിക്കണം, ഏകപക്ഷീയമായിരിക്കരുത്. തെറ്റിനെ ന്യായീകരിക്കാനോ തർക്കിക്കാനോ ഉള്ളതല്ല അറിവ്. അറിവ് ഏതൊരു മനുഷ്യനെയും ശുദ്ധീകരിക്കും. ശരിയായ അറിവുള്ളവർക്ക് ദുഷ്ടത പ്രവർത്തിക്കാനാവില്ല. അറിവ് കൂടുന്തോറും ദുഃഖം കുറയും. കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അർജുന, നീ അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു, എന്നിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു, അതെങ്ങനെയാണ് എന്ന്. വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു IASകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയരികിലെ മാവിൻ തോട്ടത്തിൽ തൂക്കണം കുരുവിയുടെ കൂടുകൾ കണ്ട് അതിൽ രണ്ടെണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഭാര്യ ആഗ്രഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് അതിൽ നിന്ന് രണ്ട് കൂടുകൾ എടുത്തു തരാൻ ആവശ്യപ്പെട്ടു. മടിച്ചു നിന്ന് അവന്റെ നേരെ 100 രണ്ട് നോട്ട് വെച്ച് നീട്ടി. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അവനോട് പറഞ്ഞു, കേരളത്തിലെ വലിയ സാറാണ്, നീ രണ്ട് കൂടെ എടുത്തു കൊടുക്ക്, വേണമെങ്കിൽ 50 or 100 കൂടി തരാം. അവൻ ആ സാറിന്റെ മുമ്പിൽ തൊഴുതു. എന്നിട്ട് പറഞ്ഞു, എത്ര രൂപ തന്നാലും ഞാനത് ചെയ്യില്ല സാബ്ജി, കൂടിനുള്ളിൽ കിളിയുടെ കുഞ്ഞുങ്ങളുണ്ടാവും, നിങ്ങളതിനെ കൊണ്ടുപോയി വളർത്തുമായിരിക്കും, തീറ്റ കൊടുക്കുമായിരിക്കും, പക്ഷേ ഞാനിത് തന്നാൽ വൈകുന്നേരം അതിൻ്റെ അമ്മ കിളി കുഞ്ഞിനുള്ള തീറ്റയുമായി വരും, കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ അത് കരയും, അതെനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. കുട്ടി പറഞ്ഞത് കേട്ട് ഉദ്യോഗസ്ഥനും ഭാര്യയും സ്തബ്ധരായി. അദ്ദേഹം പറയുന്നു, എന്റെ സ്ഥാനമാനങ്ങളും IASഉം എല്ലാം ആ കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഉരുകിയില്ലാതായി. ഞാനങ്ങ് ചെറുതായിപ്പോയി. വിദ്യാഭ്യാസവും സ്യൂട്ടും കോട്ടും ഒരിക്കലും മാനവികതയുടെ അളവുകളല്ല. അറിവ് എന്നാൽ അതിനർത്ഥം പ്രകൃതി അറിയുക എന്നതാണ്. യഥാർത്ഥ അറിവ് വളരെയേറെ സുതാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

അറിവിനേക്കാൾ വലിയ ദൈവം വേറെയില്ല എന്നാണ് നാരായണ ഗുരു പറയുന്നത്. അറിവ് ശരിക്കുമുണ്ടാകുമ്പോൾ മനുഷ്യനാണ് ദൈവം എന്ന് തിരിച്ചറിയാനാവുന്നു. അറിവാണ് പാകതയുണ്ടാക്കുന്നത്. അറിവുള്ളവർ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല. വൈചാരികമായും വൈകാരികമായുമുള്ള പക്വത അവർക്കുണ്ടാവും. കോപവും ക്ഷോഭവും നിയന്ത്രിക്കാനാകും. എന്നു മാത്രമല്ല, സൗമ്യമായും സാധാരണമായും ഇടപെടാനുമാവും. പാഠപുസ്തകങ്ങളിലൂടെ മാത്രമേ അറിവ് ആർജിക്കാനാവൂ എന്ന് വിചാരിക്കരുത്. അതും കാര്യമാണ്. എന്നാൽ നിരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാവുന്ന അറിവ് കുറെ കൂടി ആത്മവിശ്വാസമുണ്ടാക്കിത്തരും. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: അറിവ് ഉത്കണ്ഠയെ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റാത്തത് അറിവിന്റെ ശക്തിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അടുത്തുനിൽപ്പോ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം എന്ന് കവി. ഈശ്വരനെ അന്വേഷിച്ച് ഒരു ടൈം ട്രാവലർ പിന്നോട്ട് നടത്തിയാൽ സംശയമേതുമില്ല, ചെന്നെത്തുന്നത് അറിവിലേക്കു തന്നെയാണ്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന പാട്ടാണ് ഓർമ്മ വരുന്നത്. കേട്ടാലും

കേട്ടില്ലേ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു. അവിടെയാണ് ഈശ്വരന്റെ വാസസ്ഥാനം, അവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം എന്നാണ് കവിവാക്യം. ഇതൊരു സത്യമാണ്. അവനവനാണ് ഈശ്വരൻ. പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനുഷ്യന് ദൈവമാകാൻ കഴിയും. മനുഷ്യനെ ദൈവമാകാൻ കഴിയൂ. അത് നീയാകുന്നു എന്ന അർത്ഥത്തിൽ തത്വമസി എന്ന് പറയുന്നതിനർത്ഥവും അതുതന്നെയല്ലേ? മനുഷ്യനാണ് ഈശ്വരൻ. ഏതൊരുവൻ മനുഷ്യത്വത്തിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നുവോ അവൻ ദൈവം തന്നെയാണ്. ക്രിസ്തുവും കൃഷ്ണനും നബിക്കും മാത്രമല്ല, ശശിക്കും സുരേഷിനും ബിജുവിനും മാത്യുവിനും പ്രകാശനും അൽത്താഫിനുമെല്ലാം ദൈവമാകാൻ കഴിയും. പെരുമാറ്റത്തിലൂടെ, പ്രവൃത്തിയിലൂടെ. അങ്ങനെയായാൽ അവരെ ആൾ ദൈവങ്ങൾ എന്നു തന്നെയാണ് പറയേണ്ടത്. ദൈവത്തെയും മനുഷ്യനെയും രണ്ടായി കാണേണ്ടതില്ല. മനുഷ്യൻ തന്നെയാണ് ദൈവം. ഒരു പാട്ട് കേട്ടാലോ?

പൂമുള്ളി ആറാം തമ്പുരാൻ എന്നൊരാളുണ്ടായിരുന്നു. അറിവായിരുന്നു പൂമുള്ളിയുടെ അലങ്കാരം. വിക്കിപീഡിയയിൽ വിശദമായി ആറാം തമ്പുരാനെക്കുറിച്ച് വിവരണമുണ്ട്. വായിച്ചപ്പോൾ സന്തോഷം തോന്നി. അറിവിന് പരിമിതികളില്ലെന്ന തിരിച്ചറിവ്. അപ്രശസ്തരായ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. അറിവിന്റെ ഉച്ചകോടി കണ്ടവർ, സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും അറിവുള്ളവർ. അവർ പക്ഷേ വാചാലരല്ല. ഒരു പാട്ട് കേട്ടാലോ?